0: ശത്രുക്കളുമെല്ലാം. കരഞ്ഞിട്ടെന്താ, ഒരു കിഴവി പറഞ്ഞു, ഭഗവാൻ വരുത്തുന്നത് സഹിക്കുക. ഈ രോഗത്തിനു മരുന്നുണ്ടോ, വേറൊരുത്തി. സമാധാനം വരില്ല, എന്നാലും അവനവൻ തന്നെ ഒരുറപ്പുണ്ടാക്കുക, അതല്ലേ വഴിയുള്ളൂ, ഭാർഗവിയമ്മ ഗൽഗതത്തോടെ പറഞ്ഞു. അതെ അതെ, നാണിക്കുട്ടി പണിക്കരും പറഞ്ഞു. ഗദാസൂന ഗദാസൂംശ്ച എന്നല്ലേ, നമ്മൾ കരഞ്ഞ് പോയവന് ഗതിയില്ലാതാക്കരുത്, കിഴവി വീണ്ടും ഓർമ്മപ്പെടുത്തി. ബന്ധുക്കളുടെ ഒരു തുള്ളി കണ്ണുനീർ പരലോകയാത്രക്കാരൻ്റെ മുൻപിൽ ഒരു വലിയ പുഴയായി കിടക്കും എന്ന് അവർ വിവരിച്ചു. പക്ഷേ ഇതെല്ലാം രാധയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിരുന്നു. അവൾ കരയുന്നില്ല. മുറിയുടെ നടുക്കിരിക്കുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ നാളത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിശ്ചലയായിരിക്കുകയാണ്. ആ വിറയ്ക്കുന്ന നാളം അവളുടെ മുഖത്തും ചുമരിലും ഇളം ചുവപ്പുള്ള അലകൾ നിർമ്മിച്ചിരുന്നു. തുടുത്ത കവിളുകളിൽ കൂടുതൽ തുടുപ്പ്, കലങ്ങിയ കണ്ണുകളിൽ കൂടുതൽ കലക്കം. നിശ്ചലവും നിശബ്ദവുമായ ആ ഇരിപ്പിലും സാന്ത്വനങ്ങൾ തുടർന്നു. അയൽക്കാർ ചെയ്യേണ്ട കടമയാണത്.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി. സ്മൃതി മധുരം. ആത്മനാഥൻ രാത്രിയിൽ അരികിലെത്തി സ്നേഹപ്പൂക്കൾ തന്നെങ്കിലെന്ന പ്രണയിനിയുടെ ആഗ്രഹം പേറുന്ന രണ്ട് ഗാനങ്ങൾ എന്ന് കേൾക്കാം. ആദ്യം മഴനിലാവ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖദർ, സംഗീതം രവീന്ദ്രൻ.

സ്മൃതി മധുരത്തിനടുത്ത ഗാനം കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിലേതാണ് എസ് ജാനകി പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇതുവരെ കേട്ടത് സ്മൃതി മധുരം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം. ഇതേക്കുറിച്ച് ഡോക്ടർ രേഖ RM സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും കുട്ടികളും, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
3: ഏത് പ്രായത്തിൽ യോഗാഭ്യാസം തുടങ്ങണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് യോഗാഭ്യാസം ആകാമോ തുടങ്ങിയ ചോദ്യങ്ങൾ സർവ്വസാധാരണയാണ്. യോഗാഭ്യാസം ആരംഭിക്കാൻ പ്രായം ഒരു ഘടകമേ അല്ല. 2 വയസ്സായ കുട്ടി മുതൽ 90 കഴിഞ്ഞ വൃദ്ധനു പോലും യോഗാഭ്യാസം ആരംഭിക്കാവുന്നതേയുള്ളൂ. ജനിക്കുന്നതിന് മുൻപ് ഗർഭാവസ്ഥയിൽ തന്നെ ശിശു യോഗാവസ്ഥയിലാണ് എന്ന സത്യം മനസ്സിലാക്കുക. മനസ്സിൽ യാതൊരുവിധ ചിന്തകളുമില്ലാതെ ഏകാഗ്ര ചിത്തനായി പ്രപഞ്ചശക്തിയെ സ്മരിച്ചുകൊണ്ട് യോഗനിദ്രയിൽ പള്ളിയുറങ്ങുകയാണ് നാം അവിടെ. ഭൂജാതനായ ശേഷം ആദ്യ മാസങ്ങളിൽ കാലുകൾ ഉയർത്തി മേരുദണ്ഡാസനവും കമരുമ്പോൾ ഭുജംഗാസനവും നൗകാസനവും ശലഭാസനവും ശിശു അനുഷ്ഠിക്കുന്നു. ഇത് പ്രകൃതിദത്തമായി തന്നെ അവന് ലഭിക്കുന്ന കഴിവുകളാണ്. തുടർന്ന് മുട്ടിലിഴയുമ്പോൾ അത് മാർജാരാസനവും വ്യാഘ്രാസനവും ചതുഷ്പാദാസനവും ആയി മാറുന്നു. ഇതിനർത്ഥം ജന്മനാ തന്നെ നാം യോഗാസനം ചെയ്യാൻ പ്രാപ്തനാണ് എന്നു തന്നെ. ഇത് ഏതു പ്രായത്തിൽ യോഗ ചെയ്തു തുടങ്ങണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കഠിനമായ പ്രാണായാമങ്ങളോ ബന്ധങ്ങളോ മുദ്രകളോ ഒന്നും കുട്ടികൾ അഭ്യസിക്കരുത്. ലളിതമായ ആസനവിധികൾ, ലഘുവായ പ്രാണായാമങ്ങൾ തുടങ്ങിയവ കുട്ടികളെ അഭ്യസിപ്പിക്കാം. യോഗാഭ്യാസത്തിലൂടെ വളർന്നു വരുന്ന തലമുറ ഭാരതത്തിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബൗദ്ധിക ക്രിയാത്മക ശക്തികൾക്ക് അടിത്തറയിടേണ്ടത് കുരുന്നുപ്രായത്തിൽ തന്നെയാണെന്നിരിക്കെ ബാല്യത്തിൽ തന്നെ യോഗാഭ്യാസം കുട്ടികൾ ചെയ്തു തുടങ്ങണം. കുട്ടികളിൽ ഉണ്ടാകുന്ന ബാലാരിഷ്ടതകൾ, രോഗങ്ങൾ എന്നിവ പാടെ മാറി ബുദ്ധിശക്തിയും കർമ്മശേഷിയും ശാരീരിക ആരോഗ്യവും വളരാൻ യോഗാഭ്യാസ ചര്യ കൂടിയേ തീരൂ. പിടിവാശി, ഭക്ഷണത്തോടുള്ള വെറുപ്പ്, രോഗങ്ങൾ എന്നിവ മാറി സച്ചിന്തയും പാണ്ഡിത്യവുമുള്ള ഒരു തലമുറയെ നാം തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിനായി യോഗാഭ്യാസം ബാല്യത്തിലെ ശീലമാക്കുക. കുട്ടികൾക്ക് ചെയ്യാനാകുന്ന യോഗാഭ്യാസങ്ങളിൽ യുക്തമായവ തിരഞ്ഞെടുക്കാം. ധ്യാനാസനങ്ങൾ, ലഘു യോഗാസനങ്ങൾ എന്നിവ

0: നിരന്തരമായി പരിശീലിപ്പിക്കുക. യോഗാസനങ്ങൾ ബാല്യത്തിൽ തന്നെ ജീവിതചര്യയാക്കിയാൽ ആരോഗ്യചിന്തയുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ബുദ്ധിശക്തിയും ഊർജസ്വലതയുമുള്ള ഒരു കുട്ടിയായി നമുക്ക് ലഭിക്കും. കുട്ടികൾക്കായി ഒരു ലഘു പരിശീലന ക്രമം: സമശ്വസനം, ദീർഘശ്വസനം, വജ്രാസനം, ഭ്രമണകം, അർദ്ധമേരുദണ്ഡാസനം, മേരുദണ്ഡാസനം, ഭുജംഗാസനം, അർദ്ധശലഭാസനം, യോഗനിദ്ര. ഇതിലൂടെ ഓരോ കുട്ടിയെയും നാടിന് ഉത്തമനായ പൗരനാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും.
1: യോഗയും കുട്ടികളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നീലഗിരി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. രചന പി കെ ഗോപി, സംഗീതം മരകതമണി.

0: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
0: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
6: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
7: പിന്നെ ഫാസ്റ്റ് ബൗളിങ്ങിനെയും.
8: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
9: അടുത്ത ഗാനം സാഗരം സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
0: ആകാശവാണി

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ സമരായുധമായ സത്യാഗ്രഹം പല ഘട്ടങ്ങളിലായി വികസിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി അത് വിവരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണാധികാരികൾ അടിച്ചേൽപ്പിച്ച കരി നിയമത്തിനെതിരെ ഇന്ത്യക്കാർ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി സമരം ചെയ്തു. സൊറാബ്ജി ഷാപൂർജി അടജാനിയ എന്നൊരു സത്യാഗ്രഹിയുടെ നേതൃത്വത്തിൽ സമരം നടന്നതിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടുവല്ലോ. തുടർന്നുള്ള സംഭവങ്ങൾ ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു. ഗവൺമെന്റിന്റെ അശ്രദ്ധ കൊണ്ടോ അതോ വല്ല സൂത്രവും കൊണ്ടോ എന്തോ സൊറാബ്ജി ജോഹന്നാസ്ബർഗ് വരെ എത്തി. ആ സ്ഥലത്തെ ഉദ്യോഗസ്ഥന് തന്റെ ചുമതലയെക്കുറിച്ച് വല്ല ബോധമോ ഈ കാര്യത്തെക്കുറിച്ച് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വല്ല ഉപദേശമോ ഉണ്ടായിരുന്നില്ല. സൊറാബ്ജിയുടെ ആഗമനം ഞങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിച്ചു. ഗവൺമെന്റ് തോറ്റുപോയെന്നും അതിനി വേഗത്തിൽ സന്ധിക്ക് വരുമെന്നും ചില ചെറുപ്പക്കാർ വിചാരിച്ചു. എങ്കിലും അവർക്ക് തങ്ങളുടെ അബദ്ധം വേഗത്തിൽ മനസ്സിലായി. ധാരാളം യുവാക്കളുടെ ആത്മാർപ്പണം കൊണ്ടേ ഒരു സന്ധി ലഭിക്കുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. സൊറാബ്ജി ജോഹന്നാസ്ബർഗിലെ പോലീസ് സൂപ്രണ്ടിനെ തന്റെ ആഗമനം അറിയിക്കുകയും തനിക്ക് സാമാന്യമായ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളതുകൊണ്ട് പ്രവേശന നിയന്ത്രണ നിയമമനുസരിച്ച് തനിക്ക് ട്രാൻസ്വാളിൽ പാർക്കുവാൻ അവകാശമുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ധരിപ്പിക്കുകയും ചെയ്തു. ഈ എഴുത്തിന് അപ്പോൾ ഒരു മറുപടിയും കിട്ടിയില്ല. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാകുവാനുള്ള ഒരു കൽപ്പനയുടെ രൂപത്തിലാണ് മറുപടി വന്നത്. സൊറാബ്ജിയുടെ കേസ് 1908 ജൂലൈ 8 കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. ഇന്ത്യക്കാരെ കൊണ്ട് കോടതി നിറഞ്ഞു. കേസ് ആരംഭിക്കുന്നതിന് മുൻപ് ഞങ്ങൾ കോടതി വളപ്പിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ ഒരു യോഗം നടത്തി. ഇതിൽ വെച്ച് സൊറാബ്ജി വിജയത്തിന് വേണ്ടി എത്ര തവണ വേണമെങ്കിലും ജയിലിൽ പോകുവാനും ഏതാപത്തും അപകടവും സഹിക്കുവാനുമുള്ള തന്റെ സന്നദ്ധത വെളിവാക്കിക്കൊണ്ട് ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തി. ഇതിനിടയ്ക്ക് ഞാൻ സൊറാബ്ജിയുമായി സാമാന്യം അടുത്ത് പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്ത്യക്കാർക്ക് യശസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. മജിസ്ട്രേറ്റ് കേസ്

വിചാരണക്കെടുത്തു. ഞാൻ സൊറാബ്ജിയുടെ ഭാഗം വാദിക്കുകയും സമൻസ് തെറ്റായതുകൊണ്ട് അദ്ദേഹത്തെ ഉടനടി വിട്ടയക്കേണ്ടതാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിച്ചു. പക്ഷേ 9 കോടതി എന്റെ വാദം സ്വീകരിച്ചു, സൊറാബ്ജിയെ വിട്ടയച്ചു. എങ്കിലും പിറ്റേന്ന് 1908 ജൂലൈ 10 വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാകുവാനുള്ള മറ്റൊരു കൽപ്പന ഉടനെ അദ്ദേഹത്തിന് കിട്ടി. 10 മജിസ്ട്രേറ്റ് സൊറാബ്ജിയോട് 7 ട്രാൻസ്വാൾ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. കോടതി കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞ് സൊറാബ്ജി പോലീസ് സൂപ്രണ്ട് GAG വർണനെ താൻ പോകുന്നില്ല എന്നറിയിച്ചു. അതിനാൽ 20 ഒരിക്കൽ കൂടി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്ന കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കുകയും 1 കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എങ്കിലും അധികം അറസ്റ്റുകൾ ഉണ്ടാകും തോറും ഇന്ത്യക്കാരുടെ ഉത്സാഹം വർദ്ധിക്കുകയാണെന്ന് കണ്ട് ഗവൺമെന്റ് ജോഹന്നാസ്ബർഗിലുള്ള ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തില്ല. ഇന്ത്യക്കാരുടെ പേരിൽ കൊണ്ടുവന്ന കേസുകൾ ചിലപ്പോൾ നിയമസംബന്ധികളായ കുഴപ്പങ്ങൾ കാരണം തള്ളിക്കളഞ്ഞു. അതും ഇന്ത്യക്കാരുടെ ഔത്സുക്യത്തെ വർദ്ധിപ്പിച്ചു. ഗവൺമെന്റ് ഇഷ്ടമുള്ള നിയമങ്ങളൊക്കെ നിയമസഭയിൽ പാസാക്കിയിരുന്നു. ധാരാളം ഇന്ത്യക്കാർ തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളഞ്ഞിരുന്നുവെങ്കിലും രജിസ്ട്രേഷൻ കൊണ്ട് രാജ്യത്ത് പാർക്കുവാനുള്ള തങ്ങളുടെ അവകാശം അവർ തെളിയിച്ചിരുന്നു. അത് കാരണം ജയിലിൽ അയക്കുവാൻ മാത്രമായി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ ഗവൺമെന്റ് ഒരർത്ഥവും കണ്ടില്ല. ഗവൺമെന്റിന്റെ സമർത്ഥമായ അലസത കാരണം തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ യാതൊരു മാർഗവുമില്ലെന്ന് കണ്ട് പ്രവർത്തകർ ക്രമേണ ശാന്തരായിക്കൊള്ളുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു. പക്ഷേ ആ വിചാരം പിഴച്ചുപോയി. ഇന്ത്യക്കാർ ഗവൺമെന്റിന്റെ ക്ഷമയെ പരീക്ഷിക്കുവാൻ പുതിയ മാർഗങ്ങൾ കൈക്കൊണ്ടു. ഇന്ത്യക്കാരെ ക്ഷീണിതരാക്കാനുള്ള ഗവൺമെന്റിന്റെ വിദ്യ മനസ്സിലായപ്പോൾ പിന്നെയും വല്ലതും ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നുവെന്ന് ഇന്ത്യക്കാർക്ക് തോന്നി. കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ പ്രാപ്തിയുള്ളിടത്തോളം കാലം ഒരു സത്യാഗ്രഹി ക്ഷീണിതനാകുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടലുകളെ താറുമാറാക്കുവാൻ തക്ക നിലയിലായിരുന്നു ഇന്ത്യക്കാർ. ട്രാൻസ്വാളിൽ കുടിയേറി പാർക്കുവാൻ പഴയ അവകാശങ്ങളുള്ള ധാരാളം ഇന്ത്യക്കാർ നെറ്റാളിലുണ്ടായിരുന്നു. അവർക്ക് കച്ചവടത്തിനായി ട്രാൻസ്വാളിൽ പ്രവേശിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അവർക്ക് പ്രവേശനാധികാരമുണ്ടെന്ന് ഇന്ത്യക്കാർ കണ്ടു. അവർക്കൊട്ടൊക്കെ ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ട്. മാത്രമല്ല സൊറാബ്ജിയെപ്പോലെ അഭ്യസ്തവിദ്യരായ ഇന്ത്യക്കാർ ട്രാൻസ്വാളിൽ പ്രവേശിക്കുന്നതിൽ സത്യാഗ്രഹ തത്വങ്ങളുടെ ലംഘനമൊന്നുമില്ല. അതിനാൽ രാജ്യത്ത് കുടിയേറി പാർത്തവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരുമായുള്ള 2 ഇന്ത്യക്കാർ രാജ്യത്ത് പ്രവേശിക്കണമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. സെയ്ദ് ഡോട്ട് മുഹമ്മദും പാഴ്സി ജസ്റ്റംജിയും വലിയ കച്ചവടക്കാരാണ്. സുരേന്ദ്രറായ് മേധ്, പ്രാഗ്ജി ഖന്ദുഭായ് ദേശായി, റത്തൻസി മുൽജി സോധ, ഹരിലാൽ ഗാന്ധി മുതലായവർ അഭ്യസ്തവിദ്യരും. ഡോട്ട് സേത് വന്നത് തന്റെ ഭാര്യ കഠിനമായ രോഗത്തിൽ കിടക്കുമ്പോഴാണ്. സെയ്ദ് ഡോട്ട് മുഹമ്മദിനെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ അധ്യക്ഷനും തെക്കേ ആഫ്രിക്കയിലേക്ക് വന്ന ഏറ്റവും പഴയ കച്ചവടക്കാരിൽ ഒരാളുമായിരുന്നു. നയത്തിൽ അദ്ദേഹത്തോട് തുല്യരായ അത്രയധികം ഇന്ത്യക്കാരെയൊന്നും ഞാൻ തെക്കേ ആഫ്രിക്കയിൽ കണ്ടിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒന്നാന്തരം കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഭാഷാപരമായ വിദ്യാഭ്യാസം അത്രയധികം ഇല്ലെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷും ഡച്ചും നന്നായി സംസാരിക്കും. യൂറോപ്യൻ കച്ചവടക്കാരുമായുള്ള തന്റെ കച്ചവട സംബന്ധിയായ ഇടപാടുകളിൽ അദ്ദേഹം സമർത്ഥനാണ്. അദ്ദേഹത്തിന്റെ ദാനശീലം സുപ്രസിദ്ധവും. ഏതാണ്ട് 50 അതിഥികൾ നിത്യവും അദ്ദേഹം ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഇന്ത്യക്കാരുടെ പണപ്പിരിവുകളിൽ ഒരു പ്രധാന ദാതാവ് അദ്ദേഹമാണ്. സ്വഭാവഗുണത്തിൽ അദ്ദേഹത്തെ കവിഞ്ഞു നിന്ന ഒരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഹൃദയം സ്ഫടികം പോലെ സംശുദ്ധമായിരുന്നു. സെയ്ദ് ഡോഡ് തന്റെ പുത്രന്റെ അഭിലാഷങ്ങൾക്ക് ഒരിക്കലും പ്രതിബന്ധമായി നിന്നിട്ടില്ല. അച്ഛൻ മകനെ മിക്കവാറും ആരാധിക്കുക തന്നെ ചെയ്തിരുന്നു. തന്റെ ന്യൂനതകളൊന്നും പുത്രനിൽ ഉണ്ടാവരുതെന്ന് കരുതി അദ്ദേഹം അവനെ വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. പക്ഷേ ഡോഡ് സെയ്ദിന് ഈ പുത്രനെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു. ഹസൻ ഒരുതരം ക്ഷയരോഗത്തിന് കീഴടങ്ങി മരണപ്പെട്ടു. ഒരിക്കലും ഉറങ്ങാത്ത വല്ലാത്തൊരു മുറിവായിരുന്നു ഈ സംഭവം. ഹസനോടുകൂടി ഇന്ത്യക്കാർ അദ്ദേഹത്തെപ്പറ്റി പുലർത്തിപ്പോന്ന വലിയ ആശകളും നശിച്ചുപോയി. സത്യസന്ധനായൊരു കുട്ടിയായിരുന്നു അവൻ. അവന് ഹിന്ദുവും മുസൽമാനും ഇടം വലം കണ്ണുകളെപ്പോലെയായിരുന്നു. ഇതെഴുതുമ്പോൾ ഡോട്ട്സേത്തും നമ്മോടൊപ്പമില്ല. പാഴ്സി റസ്റ്റംജിയെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഞാൻ ഈ അധ്യായത്തിൽ എഴുതുന്നു.

0: എന്ന പേരുകളെ അനശ്വരങ്ങളാക്കുവാനല്ല, സത്യാഗ്രഹത്തിൻ്റെ രഹസ്യം വിശദമാക്കുവാനും അതെങ്ങനെ വിജയിച്ചുവെന്നും അതിൻ്റെ മാർഗത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവയെ എങ്ങനെ നീക്കം ചെയ്തുവെന്നും കാണിക്കാനാണ്. അക്ഷരജ്ഞാനമില്ലെന്ന് കരുതപ്പെടാവുന്നവർ എങ്ങനെ തെക്കേ ആഫ്രിക്കയിൽ യോഗ്യന്മാരായി തീർന്നുവെന്നും എങ്ങനെ ഹിന്ദുക്കളും മുസൽമാന്മാരും പാഴ്സികളും ക്രിസ്ത്യാനികളും അവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്നും എങ്ങനെ കച്ചവടക്കാരും അഭ്യസ്തവിദ്യരും തങ്ങളുടെ ചുമതലകൾ നിറവേറ്റിയെന്നും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഉത്കൃഷ്ട ഗുണമുള്ള ഒരാളെപ്പറ്റി പറഞ്ഞെടുത്തെല്ലാം സ്തുതി നൽകിയിട്ടുള്ളത് ആ ആൾക്കല്ല, അയാളുടെ ഗുണത്തിനാണ്. സേത് ഡോഡ് ഇങ്ങനെ തൻ്റെ സത്യാഗ്രഹികളുടെ സൈന്യവുമായി ട്രാൻസ്വാളിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ഗവൺമെൻറ് അദ്ദേഹത്തെ നേരിടുവാൻ സന്നദ്ധമായിരുന്നു. ഇത്ര വലിയൊരു സംഘത്തെ ട്രാൻസ്വാളിൽ പ്രവേശിക്കാൻ അനുവദിച്ചാൽ ഗവൺമെൻറ് പരിഹാസപാത്രമായിത്തീരും. തന്നിമിത്തം അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് 1908 ഓഗസ്റ്റ് 18 മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ കൊണ്ടുവന്നു. അദ്ദേഹം അവരോട് 7 ദിവസത്തിനുള്ളിൽ ട്രാൻസ്വാൾ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. അവർ കൽപ്പന ലംഘിച്ചു എന്ന് പറയേണ്ടതില്ലോ. 28 രണ്ടാമതും അവരെ പ്രിട്ടോറിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ നാടുകടത്തി. 31 അവർ വീണ്ടും ട്രാൻസ്വാളിൽ കടന്നു. ഒടുവിൽ സെപ്റ്റംബർ 8 അവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് 50 പവൻ പിഴയടയ്ക്കുവാനോ അല്ലെങ്കിൽ 3 മാസം കഠിന തടവ് അനുഭവിക്കുവാനോ ശിക്ഷിച്ചു. അവർ സസന്തോഷം ജയിലിൽ പോകുവാനാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടതില്ല. ഇതോടെ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർ അത്യധികം ഉത്സാഹഭരിതരായി. അവർക്ക് നെറ്റാളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും അവരോടൊപ്പം ജയിലിൽ ചേരണം. അതിനാൽ അവർ ജയിലിലെത്തിച്ചേരുവാനുള്ള വഴികൾ അന്വേഷിച്ചു തുടങ്ങി. ഇത് സാധിക്കുവാൻ പല വഴികളുണ്ട്. കുടിയേറിപ്പാർത്ത ഒരു ഇന്ത്യക്കാരൻ തൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തില്ല എങ്കിൽ അയാൾക്ക് കച്ചവടത്തിനുള്ള ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ കച്ചവടം ചെയ്താൽ അതൊരു കുറ്റമാകും. മാത്രമല്ല, ഒരാൾക്ക് നെറ്റാളിൽ നിന്ന് ട്രാൻസ്വാളിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. സർട്ടിഫിക്കറ്റുകളെല്ലാം കത്തിച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ട് ആ വഴി തെളിഞ്ഞാണ് കിടക്കുന്നത്. ഇന്ത്യക്കാർ ഈ 2 മാർഗങ്ങളെയും പ്രയോജനപ്പെടുത്തി. ചിലർ ലൈസൻസ് ഇല്ലാതെ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റു തുടങ്ങി. മറ്റു ചിലർ ട്രാൻസ്വാളിൽ പ്രവേശിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാത്തതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സമരത്തിന് എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
1: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി. സഞ്ചാരി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് സന്തോഷ് ജനാർദ്ദനൻ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പോകുന്നത് ലോകത്തിലെ അതിപ്രശാന്തവും അതിപ്രകൃതി സുന്ദരവുമായ ഒരു സ്ഥലത്തേക്ക് നടത്തിയ യാത്രാവിശേഷത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അലാസ്ക. മഞ്ഞും മലകളും അനന്തമായി നീടുന്ന റോഡുകളും ആർട്ടിക് സർക്കിളും നോർത്തൺ ലൈറ്റ്സും മനുഷ്യവാസം പോലും അപൂർവമായ പ്രദേശങ്ങളും ചേർന്ന ഒരു അപൂർവ പ്രദേശം. അവിടേക്ക് യാത്ര നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ സന്തോഷ് ജനാർദ്ദനനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം നടത്തിയ അലാസ്കൻ യാത്രാ വിശേഷങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം സന്തോഷ്.
4: താങ്ക് യു മൃദുൽ. മൃദുൽ പറഞ്ഞ പോലെ ഞാനും തിരുവനന്തപുരം സ്വദേശിയാണ്. കുറെ കാലമായിട്ട് ഇവിടെ US താമസം. പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒരു ട്രിപ്പൊക്കെ പോവാറുണ്ട്. ഈ അലാസ്കയിലോട്ടുള്ള യാത്രയും അതുപോലത്തെ ഒരെണ്ണമായിരുന്നു.
3: ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സാധാരണ ഞാൻ അമേരിക്കയിൽ നിന്ന് യാത്ര പോകുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പൊതുവെ അവർ ഈ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ഇപ്പുറത്തു ജപ്പാനിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ പോകുന്ന യാത്രകളെ പറ്റിയിട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ അലാസ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയ ഒരു അതിഥി ഞങ്ങൾക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അലാസ്ക തിരഞ്ഞെടുത്തത്?
4: ഈ ഒരു അപൂർവത തന്നെയാണ് ഒന്നാമത്തെ കാരണം. കാര്യം അധികം ആരും അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് ശരിക്കും റിയലൈസ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. പക്ഷെ എന്നെ അങ്ങോട്ട് പോകാൻ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അലാസ്ക എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം വഴിയാണ് ഈ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് ആദ്യമായിട്ട് മനുഷ്യരെത്തുന്നത് തന്നെ. അതായത് പണ്ട് എപ്പോഴോ ഈ ഐസ് ഏജ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണെന്ന് തോന്നുന്നു. ഏഷ്യയിൽ നിന്ന് റഷ്യ വഴി ഈ ബെറിംഗ് സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടലിടുക്കുണ്ട്. തണുപ്പ് കാലത്ത് വന്നിട്ട് അത് ഉറഞ്ഞു കിടക്കും. സോ അതുവഴിയാണ് മനുഷ്യർ ആദ്യമായിട്ട് അലാസ്ക വഴി ഈ നോർത്തേൺ അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് നടന്നെത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് ഒരു ഒരു കാരണം. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ യാത്ര പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ ഇൻടു ദ വൈൽഡ് എന്ന് പറയുന്ന സിനിമയും ആ ബുക്ക് വായിക്കുന്നതൊക്കെ. അത് എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാ മഹാസമുദ്രങ്ങളും ഒന്ന് ടച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ താമസിക്കുന്നത് തന്നെ ഇന്ത്യൻ ഓഷന്റെ അടുത്താണ്.

0: പിന്നെ ഞാനിപ്പോ താമസിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ അടുത്താണ്. പിന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ സിയാറ്റിലിൽ പോയപ്പോഴ് പസഫിക് ഓഷനും തൊട്ടു, അലാസ്കയിൽ ഇരുന്നിട്ട് ആർട്ടിക് ഓഷനും തൊട്ടു. ഇനി എനിക്ക് ബാക്കിയുള്ളത് രണ്ടെണ്ണമാണ്, സതേൺ അറ്റ്ലാന്റിക് ഓഷനും പിന്നെ അന്റാർട്ടിക് ഓഷനും. അത് എന്തെങ്കിലും ഞാൻ പോകും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർത്തേൺ ലൈറ്റ്സ് കാണാനുള്ള ഒരു ചാൻസ് ഇക്വേറ്ററിന് അടുത്ത് താമസിക്കുന്ന നമുക്കൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആർട്ടിക് സർക്കിളിനകത്ത് പോയേ പറ്റുള്ളൂ, ഒന്നുകിൽ നോർവേ പോലത്തെ സ്ഥലത്ത് പോകണം. പക്ഷേ ഞാൻ ഇവിടെ ഓൾറെഡി അമേരിക്കയിലുള്ളതുകൊണ്ട് എനിക്ക് മറ്റ് വിസ പ്രശ്നങ്ങളൊന്നുമില്ല അലാസ്കയിലേക്ക് പോകാൻ, അതുകൊണ്ട് ഞാൻ അലാസ്ക ചൂസ് ചെയ്തെന്നുള്ളേ ഉള്ളൂ.
1: മറ്റു വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം. സന്തോഷിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
0: എനിക്ക് എ ആർ റഹ്മാൻ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു എ ആർ റഹ്മാൻ സോങ്
1: പാട്ട് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.

0: അപ്പോഴിപ്പോ എന്നോട് അമേരിക്കയിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ നിന്ന് അലാസ്കയിലേക്ക് പോകണം എന്ന് വിചാരിച്ച് എങ്ങനെയാണ് സാധാരണ യാത്ര പ്ലാൻ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ, വസ്ത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിരിക്കണമല്ലോ.
1: അതെ, ബേസിക് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ US ലേക്ക് കയറാനുള്ള വിസ വേണം. സാധാരണ ടൂറിസ്റ്റ് വിസ എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാറുള്ളത് ഇതുപോലത്തെ യാത്രകൾക്കൊക്കെ. അതൊന്ന്. പിന്നെ യാത്ര വരുന്നവർ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ട് വരുന്നതാണെന്നല്ല കാര്യം. അലാസ്കയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു റെന്റഡ് കാർ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അതിന് തയ്യാറായിട്ട് വരിക. പിന്നെ അലാസ്ക കാണാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മിഡ് സെപ്റ്റംബർ ആണ്. മിഡ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കാണ് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പവർ വളരെയധികം കൂടുന്നതും, അത് മാത്രമല്ല ഫാൾ സീസൺ അവിടെ നേരത്തെ എത്തും. ഫാൾ സീസൺ ആകുമ്പോഴത്തേക്കാണ് ഈ ഇലകളുടെ ഒക്കെ കളർ മാറി പച്ച മുതൽ ഒരു പർപ്പിൾ വരെയുള്ള ഒരു ഒരു നല്ലൊരു സ്പെക്ട്രം ഓഫ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പോകണം. മാത്രമല്ല ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മൾ, ഞാൻ തന്നെ യാത്ര പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 മിനിറ്റിൽ ഒരു വെതറാണ് കണ്ടത്. നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് മഴ വരും, അത് കഴിഞ്ഞിട്ട് മൂടൽ മഞ്ഞാവും. ഇതെല്ലാത്തിനും നമ്മൾ തയ്യാറായിരിക്കണം. അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും, അതായത് ഹെവി ജാക്കറ്റുകളും, അത് മാത്രമല്ല റെയിൻ കോട്ടുകളും എല്ലാം കൊണ്ടുപോകും. തയ്യാറായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
0: എങ്ങനെയായിരുന്നു സന്തോഷ് അലാസ്കയിലേക്ക് പോയത്? ഇതുപോലെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്ന് കാറിന്റെ അടുത്ത് അങ്ങനെ ഒരു യാത്രയായിരുന്നു?
1: ഞാനിവിടെ US ന്റെ നോർത്ത് ഈസ്റ്റേൺ കോർണറിലാണ് ഞാൻ താമസിക്കുന്നത്. ന്യൂ ജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നിന്ന് അലാസ്കയിൽ എത്തണമെങ്കിൽ ആദ്യം വെസ്റ്റ് കോസ്റ്റിൽ എത്തണം, അതായത് സിയാറ്റിലിൽ എത്തണം. സിയാറ്റിൽ നിന്ന് വേണം പിന്നെ മുമ്പോട്ട് പോകാൻ. അത് ഒറ്റയടിക്ക് ഞാൻ ആ യാത്ര ചെയ്തില്ല. ഞാൻ സിയാറ്റിൽ വന്നിട്ട് അവിടെ ഒരു 2-3 ദിവസം തങ്ങിയിട്ടാണ് ഞാൻ അലാസ്കയിലേക്ക് പോയത്. പക്ഷെ ആ രണ്ടു
0: ശരി.
1: മൂന്ന് ദിവസം ഞാൻ സിയാറ്റിൽ സിറ്റിയും

0: പി നല്ല ഹൈറ്റിന്നാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ പുക പോലത്തെ വെള്ളത്തിന്റെ ചാറ്റലുണ്ടാവും. സോ അതിലേക്ക് ഇവർ ഈ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ. സോ അത് കാണാനായിട്ട് തന്നെ നല്ലൊരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടാവും എപ്പോഴും. ഞാൻ പോയ സമയത്ത് അവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ രാത്രി ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഞാൻ കോട്ടൊന്നും എടുക്കാതെയാണ് പോയത്. എന്നിട്ടും ഓൾമോസ്റ്റ് നിയർ 0 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ നിന്നു. കാര്യം ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ശരിക്കും തണുക്കും. ഈവൻ നമ്മള് ജനവാസ കേന്ദ്രത്തിലൊക്കെ സിറ്റിയിലോട്ടൊക്കെ എത്താൻ നേരത്ത് പിന്നെയും കുറെ കൂടെയൊക്കെ വാം ആയിട്ടുണ്ടാവെങ്കിലും ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നല്ല തണുപ്പാണ്. അവിടെ സ്നോക്കാൽമി ഫോൾസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്റ്റൽ പീക്ക് എന്ന് പറഞ്ഞ മഞ്ഞ് മൂടിയിട്ടുള്ള മലകളാണ് അവിടെ. റിയലി പീക്ക്, വൺ ഓഫ് ദ ടോളസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആണ് ഈ ക്രിസ്റ്റൽ പീക്ക് റേഞ്ചസ്. സോ അവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് മൗണ്ടൻ ബൈക്ക് ചെയ്ത് വരാൻ പറ്റും. ആൾക്കാർ മുകളിലോട്ടും പോകുന്നത് തന്നെ ആയിരുന്നു, പക്ഷെ എനിക്ക് മുകളിലോട്ട് ചവിട്ടി കയറാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞാൻ ഗോണ്ടോല എടുത്തിട്ട് സൈക്കിളും കൊണ്ട് മുകളിൽ പോയി അവിടെ താഴോട്ട് വരുമായിരുന്നു ഞാൻ ചെയ്തത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് സിറ്റിക്കകത്ത് തന്നെ, സിയാറ്റിൽ സിറ്റിക്കകത്ത് തന്നെ ഉള്ള മറ്റൊരു സാധനമാണ് ഈ സ്പേസ് നീഡിൽ എന്ന് പറയുന്നത്. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ചില സമയത്ത് കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൂചി പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ഡിസ്ക് പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അവിടെ ആ ഡിസ്ക് പോലത്തെ സ്ട്രക്ചറിന്റെ താഴെ വന്നിട്ട് ഗ്ലാസ് ഫ്ലോർ ഒക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് ഈ സിയാറ്റിൽ മൊത്തം ആ മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടും. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഈ പസഫിക് ഓഷനിൽ ക്രൂസ് ലൈനേഴ്സ് ഒക്കെ വരുന്നതും അതുപോലെ തന്നെ അവിടുത്തെ പോർട്ടും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഞാനവിടെ പോയത് വൈകുന്നേരം പോയിട്ട് ഓൾമോസ്റ്റ് രാത്രി ഒരു 10 മണി വരെ ഞാൻ അവിടെ ചിലവാക്കി. അവിടെ തന്നെ മുകളിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടു. പിന്നെ ഈ പസഫിക് ഓഷൻ തൊടാനായിട്ട് ഞാൻ പോയ സ്ഥലമാണ് ആൽക്കി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം. അതും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഈ വെള്ളത്തിന്റെ നിറം എന്താണെന്ന് അറിയില്ല, നല്ല തെളിഞ്ഞ ഇന്ദ്രനീലക്കല്ല് പോലത്തെ നല്ല ബ്ലൂ കളർ വെള്ളവും നല്ല വൃത്തിയുള്ള മണ്ണും ഒക്കെയാണ്. അവിടെ ഇങ്ങനെ ചവറൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. മേ ബി അതൊരു കൾച്ചറിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ കീപ് ദർ പ്ലേസസ് റിയലി ക്ലീൻ. സോ അതൊക്കെയാണ് ഞാൻ സിയാറ്റിലിൽ കണ്ടത്. എന്നിട്ട് സിയാറ്റിൽ നിന്ന് നമുക്ക് വടക്കോട്ട് വേണം പോവാൻ. സോ അവിടെ നിന്ന് ഞങ്ങൾ ആങ്കറേജ്, സീടാക് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ആങ്കറേജ് എയർപോർട്ടിലേക്ക് പോയി. ഈ ആങ്കറേജ് എന്ന് പറയുന്ന സിറ്റിയാണ് ഈ അലാസ്കയിലുള്ള ഏറ്റവും വലിയ സിറ്റി, അവരുടെ ക്യാപിറ്റലും അതാണ്. അത് വന്നിട്ട് ഈ പസഫിക് ഓഷന്റെ തീരത്ത് തന്നെയുള്ള സിറ്റിയാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്തൊരു എയർപോർട്ടിൽ എത്തണം, ഫെയർബാങ്ക്സ് എന്ന് പറയുന്ന അലാസ്കയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്. വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈവൻ തിരുവനന്തപുരത്തിന്റെ അത്രയും പോലും വലിപ്പമുള്ള സ്ഥലമല്ല അത്, ചെറിയൊരു സിറ്റിയാണ്. എന്നുവെച്ചാൽ വലിയ കെട്ടിടങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ ആകപ്പാടെ ഞാൻ കണ്ട ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു 3 നില കെട്ടിടം, അതിന് മുകളിൽ ഞാൻ കണ്ടില്ല അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സോ അത് വന്നിട്ട് ഈ കനേഡിയൻ ബോർഡറിന് അടുത്തേക്ക് വരുന്ന, അതായത് കിഴക്കോട്ട് പറക്കണം. ആ ഫെയർബാങ്ക്സ് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങളുടെ റെന്റ് എ കാർ ബുക്ക് ചെയ്ത സ്ഥലത്ത് പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സർപ്രൈസസ് തുടങ്ങുന്നത്. കാര്യം ഞാൻ ഒരു സാധാരണ യാത്രയായിരിക്കും എന്ന് വിചാരിച്ച് ആ കാറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നിസാൻ റോഗ് കാറായിരുന്നു. അവിടെ ഈ 4x4 കാറുകൾ മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അവിടുത്തെ വെതറും അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതിയും എല്ലാം ഇത്തിരി റഗഡാണ്. സോ അത് അവിടെ ഈ സാധാരണ ഈ ചെറിയ കാർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് 4x4 കാറുകൾ മാത്രമേ അവിടെ യൂസ് ചെയ്യാറുള്ളൂ. അതിലും ഈ വാക്കി ടോക്കി ഒക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ എനിക്ക് എനിക്ക് സംശയം ഉണ്ടായി. അപ്പോഴാണ് ആ അവിടെ ഉണ്ടായിരുന്ന റെന്റ് കാറിന്റെ ആൾ ഞങ്ങൾക്ക് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫെയർബാങ്ക്സിൽ നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ, സിറ്റി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഒരു നത്തിങ്നെസ് ആണ്, ഒന്നുമില്ല. സിറ്റികളോ ടൗണുകളോ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മൊബൈൽ കവറേജ് കിട്ടില്ല. സോ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പാടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വാക്കി ടാക്കീസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അതുവഴി പോകുന്ന ഓയിൽ ട്രക്കുകളൊക്കെ ഉണ്ട്. ആ ട്രക്കുകളോ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന മറ്റ് കാറുകളോ ആരെങ്കിലും നിർത്തി നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവര് പോയി ഇപ്പൊ പാരാമെഡിക്സിന് അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ റിലേ ചെയ്യും, മെസ്സേജസ് റിലേ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് അവിടുത്തെ രീതി.
1: അപ്പൊ നമുക്ക് കൂടുതൽ അലാസ്കൻ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ടുകൂടെ കേൾക്കാം.
0: കുലം എന്ന് പറയുന്ന സിനിമയിലെ എന്തമ്മേ ചുണ്ടത്ത് എന്നൊരു പാട്ടുണ്ട്. ഇതെനിക്ക് എപ്പോഴും ഞാൻ എന്റെ കാറിലും ഒക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. എന്താ അറിയില്ല, ഐ ലൈക്ക് ഇറ്റ്.
1: അലാസ്കയിൽ പോയപ്പോഴും ആ പാട്ട് കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൗതുകമുള്ള ഒരു സ്ഥലമാണ് അലാസ്ക. ചരിത്രപരമായി ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. മനുഷ്യൻ ആദ്യമായി അമേരിക്കൻ വൻഭൂഖണ്ഡത്തിലേക്ക് ഒരുപക്ഷെ നടന്നെത്തിയത് അലാസ്ക വഴിയാണെന്ന് നമ്മൾ കരുതുന്നു. USA തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റോ മറ്റോ തോന്നല്ലേ അലാസ്ക.
1: ശരിയാണ് മൃദുൽ. ലൈക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ടെക്സസ് ആണ് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്നാണ് US. പക്ഷേ അതിനൊരു കാരണമുണ്ട്. US സാധാരണ ഈ പേപ്പറുകളിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കവറേജിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഡോക്യുമെന്റ്സിലോ ഒക്കെ ഒന്ന്

0: വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. യു എസിനെ തന്നെ കണ്ടിഗ്യുവസ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ലോവർ 48 എന്ന് വിളിക്കും. അതായത് മെയിൻ ആ കാനഡയ്ക്ക് താഴെ നമ്മൾ മാപ്പിൽ ആക്ച്വലി കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനാണ് ലോവർ 48 എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അലാസ്ക എന്ന് പറയുന്നത് ആക്ച്വലി അലാസ്കയിൽ എത്തണമെങ്കിൽ ഒന്നിൽ കടൽ മാർഗത്തിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കാനഡ ക്രോസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും മറന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് അലാസ്ക. പിന്നെ ഉള്ളത് ഹവായി ആണ്. ഈ ലോവർ 48 ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ടെക്സസ്. പക്ഷെ യു എസ് ആസ് എ കൺട്രി അലാസ്കയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് യു എസിന്റെ കയ്യിൽ വന്നെത്തുന്നത് തന്നെ വലിയ കൗതുകകരമായിട്ടുള്ളൊരു സംഗതിയാണ്. 1867 അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അറൌണ്ട് ദാറ്റ് ടൈം റഷ്യൻ എംപയർ ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ഒരു കരാറിലൂടെയാണ് ഈ സ്ഥലത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. ഈ ക്രിമിയൻ യുദ്ധം നടന്നിട്ട് റഷ്യക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സാമ്പത്തിക നഷ്ടവും കടബാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അലാസ്ക എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ റഷ്യ പാടുപെട്ടുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് അവിടുത്തെ അപ്പോഴത്തെ ചക്രവർത്തി ആയിട്ടുള്ള ഐ തിങ്ക് ഇറ്റ് വാസ് അലക്സാണ്ടർ 2, അലക്സാണ്ടർ ചക്രവർത്തി ആ സ്ഥലത്തിനെ വിറ്റഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് വാങ്ങിക്കാൻ പലരും മുന്നോട്ട് വന്നിരുന്നെങ്കിലും അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടായിരുന്ന സിയുവാർഡ് എന്ന് പറയുന്ന ഒരു ആള് $5.6 മില്യൺ ഇത് വാങ്ങിക്കാനായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവസാനം അത് $7.2 മില്യൺ കൊടുത്താണ് അമേരിക്ക സ്വന്തമാക്കിയത്, അലാസ്ക മേടിച്ചത്. പിന്നെ ഈ വില കൂട്ടി ഈ വാങ്ങിച്ച സാധനത്തിനെ പിന്നീട് സീവാർഡ്സ് പോളി എന്ന പേരിൽ എല്ലാവരും വിമർശിച്ചെങ്കിലും ചരിത്രപരമായിട്ട് ഇത് അമേരിക്കയുടെ ഈ ഭൂപ്രദേശ വികസനത്തിനെയും അതുപോലെ തന്നെ ഏഷ്യയായിട്ടുള്ള ഈ ട്രേഡും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ടായിരുന്നു.
1: പല തീരുമാനങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പൊ നമുക്ക് തോന്നും മണ്ടത്തരമാണെന്ന്, ഒരു പക്ഷെ കുറെ കാലം കഴിയാൻ നേരത്ത് അല്ല, അത് നമ്മൾ ചെയ്ത ഒരു മണ്ടത്തരം നമുക്ക് ഉപകാരമായിട്ട് വരും. അപ്പൊ നമുക്ക് ഇത് കാലം മാത്രമാണ് ഇത് തെളിയിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്. ചിലപ്പോൾ മണ്ടത്തരമായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മാറാം അല്ലെ. അലാസ്ക അങ്ങനത്തെ ഒരു സ്ഥലമാണ്.
0: അലാസ്ക മൃദുല പറഞ്ഞ പോലെ അന്ന് മണ്ടത്തരം എന്ന് അവർക്ക് തോന്നിയെങ്കിലും ഇത് ഈ കൈമാറ്റം നടന്നതിന് ശേഷം വളരെ അടുത്ത് തന്നെ അവിടുത്തെ മിനറൽ വെൽത്ത് ഒക്കെ അവര് തിരിച്ചറിഞ്ഞു. കാര്യം യു എസിലെ തന്നെ ആദ്യത്തെ ഓയിൽ വെൽ ബ്രിട്ടീഷ് പെട്രോളിയം ആണ് അത് കണ്ടെത്തുന്നതെങ്കിലും അത് യു എസിന്റെ സ്ഥലത്ത് ബ്രിട്ടീഷ് പെട്രോളിയം വന്ന് ചെയ്തതാണ്. ആദ്യത്തെ ഓയിൽ വെൽ അവിടെയാണ് കുഴിച്ചത്. വലിയൊരു എണ്ണ ശേഖരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സദേൺ അലാസ്കയിൽ ഒരു ഹ്യൂജ് ഗോൾഡ് ഡെപ്പോസിറ്റ് അവർ കണ്ടെത്തിയിരുന്നു, സ്വർണം. ഈ കാലിഫോർണിയ ഗോൾഡ് റഷ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അലാസ്കൻ ഗോൾഡ് റഷ് ഉണ്ടായിട്ട് അവിടെ കുറെ ആൾക്കാർ വന്ന് താമസമൊക്കെ തുടങ്ങിയിരുന്നു. അത് അമേരിക്കൻസ് അങ്ങോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി. അവിടുത്തെ ഈ നേറ്റീവ് ഇനുവിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറെ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവർ മാത്രമേ അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോൾഡ് റഷ് ഒക്കെ വന്നതിന് ശേഷമാണ് ആക്ച്വൽ അമേരിക്കൻസ് അങ്ങോട്ട് കയറി പാർക്കാൻ തുടങ്ങിയത്.
1: അപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അലാസ്കയുടെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഒരു പാട്ട് കേൾക്കാം.
0: ഇപ്പൊ എ ആർ റഹ്മാന്റെ പാട്ട് കേട്ടല്ലോ നമ്മള്, ഇനിയിപ്പോ 90s ഇളയരാജാന്റെ പാട്ടായാലോ.
1: ശരി, ഇളയരാജയുടെ ഒരു പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
2: മണിയേ മണിക്കുയിലേ മാല ഇളങ്കതിരഴകേ കൊടിയേ കൊടിമലരേ

0: നമുക്ക് അലാസ്കയുടെ ഒരു ജോഗ്രഫി, ഭൂമിയുടെ സ്വഭാവം ഒക്കെ സംസാരിച്ച് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാം.
1: ആക്ച്വലി ഞാൻ ഈ ഫെയർ ബാങ്ക്സിൽ നിന്ന് ഞാൻ കാർ എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അവിടെ നിന്ന് ഞങ്ങൾ വടക്കോട്ടുള്ള യാത്ര തിരിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞിട്ട്.
0: ശരി.
1: അദ്ദേഹമാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു വരികയായിരുന്നു. സോ ഈ റോഡ് എന്ന് പറയുന്നത് എനിക്ക് ആ ഫെയർ ബാങ്ക്സിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരല്പം സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ കോട്ടയത്തൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. കാര്യം ഈ കയറ്റം കയറി ഇറങ്ങി വളഞ്ഞ വളഞ്ഞുള്ള റോഡുകളൊക്കെയാണ്. ആകെപ്പാടെ ഒരു വ്യത്യാസം എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ എല്ലാം വളരെ പൊക്കമുള്ള മരങ്ങളാണ്. ശരി, നമ്മൾ കേരളത്തിലൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള അതുപോലത്തെ മരങ്ങളല്ല, ഈ ഒറ്റത്തടിയായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഈ വളരെ പൊക്കം കൂടിയ ഒറ്റത്തടി പോലത്തെ മരങ്ങളാണ്. ഈ സെക്വോയ മരങ്ങളൊക്കെ ഇല്ലേ, റെഡ് വുഡ് ട്രീസ് ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രീസ്. പക്ഷെ റെഡ് വുഡ് ട്രീ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അതുപോലെ ഇരിക്കും കാണാൻ. വളരെ പൊക്കമുള്ള മരങ്ങളും അതിന് പക്ഷെ ഈ ഇലകളൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഒരുമാതിരി ഓറഞ്ചിഷ് കളറായി മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഈ ഫാൾ വരുന്നതിന്റെ സൂചനയാണ് ഈ കളർ മാറുന്നത്.
0: സൂചന.
1: അതെ, ഇനി വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ

0: കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി റെഡ് പർപ്പിളൊക്കെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ ഈ ഫാൾ വരുന്ന എപ്പോഴും വടക്ക് നിന്ന് തെക്കോട്ടാണ് ആ സീസൺ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വളഞ്ഞു വളഞ്ഞ റോഡുകളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നദികൾ ഞങ്ങൾ ഇങ്ങനെ കടന്ന് കടന്ന് പോകുന്നുണ്ട്. ഈ ക്രോസ് ചെയ്യുന്ന ഈ പാലങ്ങളെല്ലാം അവർ പണിഞ്ഞിരിക്കുന്നത് തടി കൊണ്ടാണ്. അതെനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇത്രയ്ക്ക് ട്രാഫിക്കുള്ള ഒരു റോഡ്. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടികളൊന്നുമല്ല, ഈ ട്രാൻസ് അലാസ്കൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അലാസ്കയുടെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തുനിന്ന് അലാസ്ക മുഴുവനും ട്രാൻസിറ്റ് ചെയ്ത് അത് താഴോട്ട്, ഐ മീൻ തെക്ക് ഭാഗത്തോട്ട് വരുന്ന ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണത്. അപ്പോൾ ആ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെയും ഇവര് ഫുള്ള് ട്രക്കുകളിൽ ലോഡ് എടുത്തിട്ടാണ് ഈ എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അത്രയ്ക്ക് ട്രാഫിക് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇവരെങ്ങനെയാണ് ഈ തടിപ്പാലങ്ങൾ കൊണ്ട് മാനേജ് ചെയ്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഫെയർ ബാങ്ക്സ് നിന്ന് കുറച്ച് പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു അലാസ്കയിലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു റോഡാണ് ഈ ഡാൽട്ടൺ ഹൈവേ എന്ന് പറയുന്നത്. ഈ ഡാൽട്ടൺ ഹൈവേയിലേക്ക് നമ്മൾ എത്തും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഓൾമോസ്റ്റ് 70% ദൂരവും ഇത് പേവ്ഡ് അല്ല, വെറും മണ്ണാണ്. അവിടെ മണ്ണും ഈ ചരലും മാത്രമേ ഉള്ളൂ, ടാറിട്ട റോഡൊന്നുമല്ല. പക്ഷേ വേൾഡിൽ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗുഡ്സ് മൂവ് ചെയ്യുന്ന റൂട്ടാണിത്. ഓൾമോസ്റ്റ് 500 മൈൽ ദൂരമുണ്ട് ഫെയർ ബാങ്ക്സ് നിന്ന് പ്രൂഡോ ബേ എന്ന് പറയുന്ന സ്ഥലം വരെ. അതായത് 800 കിലോമീറ്റർ ദൂരം. ഞാൻ ഫെയർ ബാങ്ക്സിൽ നിന്ന് ഈ പ്രൂഡോ ബേ വരെയും പോയി. അപ്പൊ അതായിരുന്നു എനിക്ക് എന്റെ വൺ ഓഫ് ദ അക്കംപ്ലിഷ്മെന്റ്സ് എന്ന് ഞാൻ പറയുന്ന ഒരു സാധനം അതാണ്. ആൾക്കാർ അധികം ഈ പ്രൂഡോ ബേ ഭാഗത്തേക്ക് പോകില്ല, കൂടുതലും ഡെനാലി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അവിടെ. സാധാരണ ആൾക്കാർ പോകുന്നത് തന്നെ ഒന്നുകിൽ ഈ ക്രൂസിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഡെനാലി നാഷണൽ പാർക്കിലേക്ക് പോകും. വളരെ അപൂർവം ആൾക്കാരെ ടൂറായിട്ട് ഇതിന്റെ മുകളിലോട്ട് ഈ വടക്ക് ഭാഗത്തോട്ട് പോകാറുള്ളൂ. ഞങ്ങൾ ഈ ഡാൽട്ടൺ ഹൈവേ പിടിച്ചിട്ടാണ് വടക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ ആ പടം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ് കണ്ടത്. ഒന്ന് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്നത്, യൂക്കോൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു നദിയാണ് കേട്ടോ. അപ്പൊ ഈ ഡാൽട്ടൺ ഹൈവേയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ആകപ്പാടെ രണ്ട് മേജർ ടൗൺസ് എന്ന് പോലും പറയാറില്ല, രണ്ട് ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സേ ഞാൻ കണ്ടുള്ളൂ ഈ കോൾഡ് ഫുട്ടിൽ എത്തുന്നവരെ. അതിലൊന്ന് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് യൂക്കോൺ റിവർ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ യൂക്കോൺ നദിയുടെ കരയിൽ ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും പെട്രോൾ അടിക്കാനുള്ള സെറ്റപ്പും മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഈ ട്രക്കിൽ ജോലി ചെയ്യുന്നവർക്ക് കിടന്ന് ഉറങ്ങാനും ഫ്രഷ് ആവാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ്, അവിടെ ലോഡ്ജിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഈ ഫെയർ ബാങ്ക്സ് വിട്ടാൽ അടുത്ത് കോൾഡ് ഫുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സംവിധാനം നമുക്കുള്ളൂ. ഈ യൂക്കോൺ റിവർ ക്യാമ്പ് എന്നുള്ള പേര് വരാൻ കാര്യം തന്നെ ഒബ്വിയസ്ലി യൂക്കോൺ റിവറിന്റെ കരയിലാണ് ഇതുള്ളത്. യൂക്കോൺ റിവർ എന്ന് പറയുന്നത് അലാസ്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിവർ ആണ്. നമ്മൾ ഈ ഭാരതപ്പുഴ പോലെ ഒന്നും അല്ല, അതിനേക്കാളും വീതിയുണ്ട്. അതിൽ കൂടെ വലിയ ബാർജുകളും ഒക്കെ പോകുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ വെട്ടി യൂക്കോൺ നദി വഴിയാണ് ബാർജുകൾ കൊണ്ടുപോകുന്നത്. അതൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾക്ക് ഉള്ളത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ നല്ല രസമാണ്. കോൾഡ് ഫുട്ട്, ഡെഡ് ഹോഴ്സ് എന്നൊക്കെയാണ് സ്ഥലങ്ങളുടെ പേര്.
1: ശരി.
0: ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു 12 ന് 12 ഒരു ചെറിയ റൂമാണ്. അവിടെ രണ്ടുപേർക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളു. രണ്ടുപേരാണെങ്കിലും ഒരാളാണെങ്കിലും ഒരേ വാടകയാണ്. അതൊക്കെയാണ് അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പരിപാടികൾ. സോ അങ്ങോട്ടുള്ള യാത്രയിൽ അടുത്ത ഞങ്ങൾ നിർത്തിയത് എന്ന് പറയുന്നത് വഴിയിൽ കൗതുകരമായിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതായത് യു ആർ എന്ററിങ് ഇൻ ടു ആർട്ടിക് സർക്കിൾ എന്ന് ബോർഡ് കണ്ടു. അതായത് നമ്മൾ 33 ഡിഗ്രീസ് നോർത്ത് ആ ലൈൻ നമ്മൾ കടക്കാൻ പോവാണ്, ആ പാരലൽ കടക്കാൻ പോവാണ്. സോ അവിടെ ചെറിയൊരു പാർക്കും അവിടുത്തെ ഈ വിഭവങ്ങളുടെ, പ്രകൃതി വിഭവങ്ങളുടെയും പിന്നെ അവിടുത്തെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചെറിയൊരു ഡിസ്പ്ലേ, ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സംഘം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കൻസ് ആണ്. ആ പക്ഷികളുടെ മൃഗങ്ങളുടെ ഒക്കെ ചിത്രങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിന്റെ ബഹളമാണ് അവിടെ. അപ്പോഴാണ് ആ കൊതുകടിയൊക്കെ കൊണ്ട് നിന്ന സമയത്താണ് മറ്റൊരു സംഘം ആൾക്കാർ അവിടെ വന്നത്. വേറൊരു ഫാമിലിയാണ് വന്നത്, ഒരു അമ്മയും അച്ഛനും രണ്ട് പിള്ളേരും ഒക്കെ വന്നു. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ കൗതുകരമായിട്ട് തോന്നിയത്. അലാസ്കയുടെ സ്റ്റേറ്റ് ബേർഡ് കൊതുകാണെന്നാണ് അവർ പറഞ്ഞത്. തമാശയാണ്, എന്നാലും അത് വാസ്തവമാണെന്ന് തോന്നി. അത്രയും കൊതുകുണ്ട് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നൈട്രജൻ മോളിക്യൂൾ ഉള്ളതിനേക്കാളും കൂടുതൽ കൊതുക് അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കൊതുകായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഓടി തിരിച്ച് കാറിൽ കയറി, കാറിനകത്ത് കൊതുക് കയറാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾ നിർത്തിയത് ഈ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ ആ പോകുന്ന വഴി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്

0: ഒരു ഒരു 15 മിനിറ്റ് ദൂരം ഇടവിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ടെറൈൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഈ മലയും കുന്നും ഒക്കെ ഉണ്ടായിരുന്നത് പയ്യെ പ്ലെയിൻസ് ആയി. പ്ലെയിൻസിൽ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് റോഡ്, എന്ന് വെച്ചാൽ കണ്ണെത്തുന്ന ദൂരത്തിന് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു. അതിന്റെ
1: ഓക്കെ.
0: രണ്ട് സൈഡിലും പൊക്കമുള്ള പുല്ലുകൾ പോലെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കണ്ണാടിയൊക്കെ താഴ്ത്തി. നല്ല തണുത്ത കാറ്റും. മൃദുലി സിനിമ കണ്ടിട്ടുണ്ടോ? ഗ്ലാഡിയേറ്റർ. ഈ റസൽ ക്രോ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തഴുകി പോകുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ
1: അതെ
0: എനിക്ക്
1: അതെ
0: അതാണ് ഓർമ്മ വന്നേ.
1: ആഹാ
0: എന്നുവെച്ചാൽ ആ ഒരു പുല്ലിന്റെ മണവും ഒക്കെ, ഞാൻ ഇത്രയും കാലം പോയിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും എനിക്ക് ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ സ്മെല്ല്. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഇമാജിൻ ദാറ്റ്.
1: നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
0: മേ ബി ഞാനൊരു 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്, ഇസൈനസ് അബ്ദുള്ള ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നാദരൂപിണി എന്ന് പറയുന്ന പാട്ട് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു.
1: ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്ത ആഴ്ച ഇതേ സമയം. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ വെച്ച് മറന്നോ? പേടിക്കണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, മാർക്ക് ഷീറ്റുകൾ തുടങ്ങി എല്ലാ ഔദ്യോഗിക രേഖകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്. എവിടെയും എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ രേഖകൾ കാണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അപേക്ഷകൾ നൽകുമ്പോഴും ഡിജി ലോക്കർ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ തന്നെ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: മാസത്തിനുള്ളിൽ പണം ഡബിൾ.
2: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
1: എന്തൊരു സ്കീമാ! ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
2: നാളെ കാണുകയും ഇല്ല.
3: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
2: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൗളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
7: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
6: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
7: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളും ഉണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണ രീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവർ ആണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും, അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ 3 സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും

പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജ് ആണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജ് ആണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിന്റെ ലക്ഷണം. കരളിന്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിന്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പൊ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, Grade 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു. അത് Stage 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത

മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പൊ ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിന്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6-8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിന്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?

ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?

കമല കൈലാസനാഥൻ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം. ആദ്യമായി രാമപ്രിയ രാഗത്തിലുള്ള ആദ്യതാളവർണം.

കമല കൈലാസനാഥൻ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം. ആദ്യമായി രാമപ്രിയ രാഗത്തിലുള്ള ആദിതാളവർണം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ബൈജു പുനക്കന്നൂറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: കൊല്ലം ജില്ലയിലെ പുനക്കന്നൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. കുണ്ടറ മുതൽ മുഖത്തല വരെ നീണ്ടുകിടക്കുന്ന നെൽപ്പാടം. പുനക്കന്നൂർ ഏല കൊല്ലം ജില്ലയിലെ തന്നെ നീളം കൂടിയ ഏലയാണ്. നെല്ലുകൾ വിളഞ്ഞ് സ്വർണ്ണ നിറമുള്ള പാടവും പാടത്തെ കൊയ്ത്തുത്സവവും ഞാറുനടിയിലും കുട്ടിക്കാലത്തെ എൻ്റെ മനസ്സിൽ നിറമുള്ള ചിത്രങ്ങളാണ്. നെൽപ്പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന തോടും തോടിൻ്റെ അരികിലായി വളർന്നു നിൽക്കുന്ന കൈതച്ചെടിയും വീതിയുള്ള വരമ്പും വരമ്പിലൂടെയുള്ള യാത്രയുമൊക്കെ കുട്ടിക്കാലത്തെ സുന്ദരമായ ഓർമ്മകളാണ്. കൈതച്ചെടിയുടെ ഓല കൊണ്ട് പായ നെയ്യുന്ന, കുട്ടയും വട്ടിയുമൊക്കെ നിർമ്മിക്കുന്ന ധാരാളം മനുഷ്യർ ആ പ്രദേശത്ത് ജീവിച്ചിരുന്നു. അന്ന് ഗ്രാമത്തിലെ മിക്ക വീടുകളും ഓലമേഞ്ഞതായിരുന്നു. എല്ലാ വർഷവും പുതിയ ഓലമേയുന്നതൊക്കെ വലിയ ആഘോഷമായിരുന്നു. അന്നൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ LKG UKGക്ക് പകരം ആശാൻ പള്ളിക്കൂടത്തിലാണ് ഞങ്ങൾ ആദ്യം പോവുക. ആശാൻ്റെ അടുത്ത് നിന്ന് അക്ഷരം പഠിച്ച ശേഷമാണ് ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കുക. പ്രത്യേകം തയ്യാറാക്കിയ പനയോലയിൽ എഴുത്താണി ഉപയോഗിച്ചാണ് അക്ഷരങ്ങൾ എഴുതിയിരുന്നത്. എഴുത്താണി എന്ന പേര് ഇന്ന് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായത് എൻ്റെ ഗ്രാമത്തിനടുത്തുള്ള കേരളപുരം എഴുത്താണിക്കട എന്ന ഹോട്ടലിലൂടെയാണ്. എഴുത്താണിയെ നാരായം എന്നും അറിയപ്പെടും. വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി കേരളപുരത്താണ് സ്കൂളുണ്ടായിരുന്നത്. അത് ഗവൺമെൻറ് UP സ്കൂളായിരുന്നു. പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളായി മാറി. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം കേരളപുരം സ്കൂളിലായിരുന്നു. ഒരു രസകരമായ സംഭവം, ഞാൻ ആദ്യം ഇരുന്നതും പഠിച്ചതും 5-ാം ക്ലാസ്സിലായിരുന്നു. കരയുന്ന എന്നെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയോടൊപ്പം ഇരുത്താൻ അധ്യാപകർ നിർബന്ധിതരായി. മിക്ക ദിവസങ്ങളിലും ഞാൻ 5-ാം ക്ലാസ്സിലിരുന്നു. മങ്ങിയ ഓർമ്മയാണെങ്കിലും പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞ് ആ ചിത്രം ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു കിടക്കുന്നു. സ്കൂളുകളിൽ രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച മുതൽ വൈകുന്നത് വരെയും 2 ബാച്ചുകളായാണ് അന്ന് ക്ലാസ്സുകൾ നടന്നിരുന്നത്. അതും ഒരു വലിയ പ്രത്യേകതയാണ്. ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾ കൂട്ടം കൂട്ടമായി സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും വരുന്ന വഴിയിൽ കൂട്ടമായി റോഡരികിലെ കിണറുകളിൽ നിന്നും വീട്ടുകാരുടെ അനുവാദമില്ലാതെ തന്നെ വെള്ളം കോരി കുടിക്കുന്നതും ഒക്കെ ഇന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അന്ന് മതിൽക്കെട്ടുകളില്ലാതെയുള്ള വീടും പറമ്പുമൊക്കെ സുന്ദരങ്ങളായ വിവിധങ്ങളായ ഡിസൈനുകളുള്ള മതിൽക്കെട്ടുകൾ കൊണ്ട് ഇന്ന് വേർതിരിച്ചിരിക്കുന്നു. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവനവാരമായാണ് അന്ന് സ്കൂളുകൾ ആഘോഷമാക്കിയത്. സ്കൂളും പരിസരവും അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ജംഗ്ഷനുകൾ ഒക്കെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചിരുന്നതും സ്കൂളിൽ പൂന്തോട്ട നിർമ്മാണവും ഉച്ചയ്ക്ക് സ്കൂളിൽ തന്നെ ഒരുക്കുന്ന ഭക്ഷണവും ശേഷമുള്ള കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെ അക്കാലത്തെ കുട്ടികൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഓർമ്മകളായിരിക്കും. 1987 ഞാനും സുഹൃത്തുക്കളായ രാമചന്ദ്രൻ, ലാൽ, ശശി, ദിലീപ് എന്നിവരും ചേർന്ന് നവദർശി എന്ന പേരിൽ ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന് രൂപം നൽകി. കലാപ്രവർത്തനങ്ങൾ സജീവമാക്കി. കവിയരങ്ങുകൾ, ചിത്രപ്രദർശനങ്ങൾ, ചിത്രകലാ ക്യാമ്പുകൾ, കയ്യെഴുത്ത് മാസികകൾ ഒക്കെ ആ പ്രദേശത്തുകാർ പരിചയപ്പെടുന്നത് നവദർശിയിലൂടെയാണ്. പ്രശസ്ത ചിത്രകാരൻ ജയബാലപണിക്കർ, ബഹുമുഖ പ്രതിഭയായ രാജൻ കാക്കനാടൻ, കവിയും അധ്യാപകനും ചിന്തകനുമായ തിരുനെല്ലൂർ കരുണാകരൻ, സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ TV ഗോപാലകൃഷ്ണൻ, പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ചിന്താഗതിയിലും സ്വാധീനം ചെലുത്തിയവരാണ്. പുനക്കന്നൂരിന് അഭിമാനമായി ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന നിരവധി ഗ്രന്ഥശാലകളിൽ മുന്നിൽ നിൽക്കുന്ന 2 ഗ്രന്ഥശാലകളാണ് മംഗളോദയം ഗ്രന്ഥശാലയും ദേശസേവിനി ഗ്രന്ഥശാലയും. ലൈബ്രറി കൗൺസിലിൻ്റെ A+ നേടിയ ഗ്രന്ഥശാലകളാണ് അത്. എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്നത് മംഗളോദയം ഗ്രന്ഥശാലയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം നിരവധിയായ ക്ലബ്ബുകൾ ഏറ്റെടുത്ത് ഓരോരോ പ്രദേശത്തും വിവിധങ്ങളായ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഗ്രാമത്തിൻ കരടിയും പുലികളിയും ഒക്കെ സർവ്വസാധാരണവുമായിരുന്നു. ഓണാഘോഷം അന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരവും കായികവുമായ മികവ് പുലർത്തുവാനുള്ള ഇടമായിരുന്നു. ഓണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിലെ മുതിർന്നവർ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. പകൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലാണ് റിഹേഴ്സലുകൾ നടത്തുന്നത്. കുട്ടിക്കാലത്ത് എൻ്റെ വീടും ഇത്തരം റിഹേഴ്സൽ ക്യാമ്പുകളായിരുന്നു. പാതി മയക്കത്തോടെ റിഹേഴ്സൽ കണ്ടിരുന്നതൊക്കെ ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ പ്രതീകങ്ങളായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ചിത്രകലാ പഠനത്തിന് ശേഷം മിക്ക ഓണദിവസങ്ങളും എനിക്ക് തിരക്ക് പിടിച്ചതായിരുന്നു. അന്ന്

0: പ്രദേശത്തെ ഗ്രന്ഥശാലകളും ക്ലബ്ബുകളുമൊക്കെ പൂക്കള മത്സരം സംഘടിപ്പിച്ചിരുന്നു. രണ്ട് രീതിയിലാണ് മത്സരം നടത്തിയിരുന്നത്. വലിയ പറമ്പുകൾ വൃത്തിയാക്കി മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കും പൂക്കളമിടാനുള്ള സ്ഥലം പകുത്തുകൊടുക്കും. മറ്റൊന്ന്, മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ വീടുകളിൽ സംഘാടകരുടെ നിർദ്ദേശപ്രകാരം പൂക്കളമിടും. ഓരോ വീടുകളിലും എത്തി പൂക്കളം പരിശോധിക്കുന്നതും അന്നത്തെ ഒരു പ്രത്യേകതയാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ ഉണ്ണുന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ പ്രതീക്ഷിച്ച് വൈകിയാണ് വീട്ടിൽ സദ്യ വിളമ്പിയിരുന്നത്. വയലുകളിൽ കൃഷി ചെയ്യുന്നതുപോലെ തന്നെ വീടിനോട് ചേർന്ന പറമ്പുകളിലും മരച്ചീനി, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ധാരാളമായി കൃഷി ചെയ്തിരുന്നു. മാത്രമല്ല, എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം ഒരു പതിവ് കാഴ്ചയാണ്. കുട്ടിക്കാലത്തിന് ശേഷം കോവിഡ് കാലത്താണ് പിന്നീട് ഈ കാഴ്ച നാം കണ്ടത്. 7-ാം ക്ലാസ് വരെ കേരളപുരം ഗവൺമെൻറ് സ്കൂളിലും 8 മുതൽ കരിക്കോട് ശിവറാം സ്കൂളിലും ശേഷം TKM കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. ചിത്രകലയിലെ എൻ്റെ ആദ്യ മത്സരം 6-ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു. സ്കൂളിലെ പാട്ട് ടീച്ചറായ ശാന്തമ്മ ടീച്ചറിൻ്റെ മകനും സഹപാഠിയുമായ സന്തോഷ് നിർബന്ധിച്ച് വരയ്ക്കാനാവശ്യമായ ക്രയോൺസും തന്ന് എന്നെ പങ്കെടുപ്പിക്കുകയായിരുന്നു. വരച്ച് കളർ ചെയ്തതിന് ആദ്യ സമ്മാനം നേടാൻ കഴിഞ്ഞതും സമ്മാനമായി കിട്ടിയ കളർ ബോക്സും ആണ് പിന്നീട് ചിത്രകാരനാകാനുള്ള അടിസ്ഥാനം. കൊല്ലം വെങ്കടേശ്വര ആർട്സിൽ നിന്നും ചിത്രകല പഠിക്കുകയും കേരള ഗവൺമെൻറ്റിൻ്റെയും മദ്രാസ് ഗവൺമെൻറ്റിൻ്റെയും ഡിപ്ലോമകൾ നേടാൻ കഴിഞ്ഞതും മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ പെയിൻറിങ് എക്സാം ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതും ആ സെൻറ്ററിലെ ഏക ഫസ്റ്റ് ക്ലാസ് എന്നതും എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും ഒപ്പം അഭിമാനവും നൽകി. പഠിക്കുന്ന സമയത്തും കേരളത്തിലെ പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന നിരവധി ചിത്രകലാ ക്യാമ്പുകൾ സന്ദർശിക്കാനും പഠിക്കാനും അതുപോലെ വിലയിരുത്താനും കഴിഞ്ഞത് ഒരു ചിത്രകാരനായി നിലനിൽക്കാൻ പ്രചോദനമായി. 2004-ലാണ് എൻ്റെ ആദ്യ ഏകാംഗ ചിത്രപ്രദർശനം. സിനിമാ നിർമ്മാതാവും കാഷ്യു മുതലാളിയുമായ ശ്രീ രവീന്ദ്രനാഥൻ നായർ കൊല്ലം സോപാനത്തിൽ വച്ച് ഉദ്ഘാടനം ചെയ്തത്. സിനിമാ താരം ശ്രീ കുണ്ടറ ജോണി മുഖ്യപ്രഭാഷണം നടത്തി. ശേഷം 16-ഓളം ഏകാംഗ പ്രദർശനങ്ങളും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയ്ക്ക് പുറത്തും നിരവധി ഗ്രൂപ്പ് ഷോകളിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയുള്ള 160-ൽ പരം വർക്ക്ഷോപ്പുകളും നടത്താൻ കഴിഞ്ഞു. വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും നാഷണലൈസ്ഡ് ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് നഗരവൽക്കരണത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുനക്കുന്നൂർ ഗ്രാമം. പഴയ പ്രതാപം നഷ്ടപ്പെട്ട നെൽപ്പാടത്തെ 7-8 വർഷങ്ങൾക്ക് മുമ്പ് പുനക്കുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത് കൃഷിയിറക്കിയിരുന്നു. ഓണത്തുമ്പികൾ തുള്ളിക്കളിക്കുന്ന, വർണ്ണശലഭങ്ങൾ പാറിപ്പറക്കുന്ന കതിരിട്ട പാടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മിക്ക ദിവസങ്ങളിലും പാടം മുറിച്ചുള്ള റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപത്തെ അനുസ്മരിച്ച് വയലും കൊയ്ത്തുത്സവവും ഒക്കെ ഉൾപ്പെടുത്തി ചിത്രപരമ്പര രചിക്കാനും എനിക്ക് കഴിഞ്ഞു. പഴയ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തി പരിസ്ഥിതിയുടെ സുസ്ഥിതിക്ക് അനിവാര്യമായ പ്രവർത്തനങ്ങൾ അധികാരികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും കൂട്ടായ്മയിലൂടെ പുനക്കുന്നൂർ ഗ്രാമം കൂടുതൽ ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഇനി ചുമടു താങ്ങി.
2: ചുമടു താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഇതിനൊരവസാനം ഉണ്ടായേ പറ്റൂ ഫാദർ. ഞാൻ ക്ലാസ്സിൽ ചെന്ന് പഠിപ്പിക്കണോ അതോ കൊതുകിനെ കൊല്ലണോ? കുട്ടികൾ ഒന്നിനു പിറകെ ഒന്നായി പനി വന്ന് ലീവാവുകയാണ്.
1: അല്ല ബേബി, ഇപ്പൊ മഴക്കാലമല്ലേ, കൊതുക് കൂടുന്നത് സ്വാഭാവികമല്ലേ. അതിന് നീ എന്തിനാ ഓഫീസിൽ വന്ന് ചൂടാവുന്നത്?
0: ഗംഗാരട്ടൻ, എല്ലാം തമാശയാണ്. കുട്ടികൾ കഴിക്കുന്ന മിഠായി പേപ്പറും പ്ലാസ്റ്റിക് കവറും കുപ്പികളും ഒക്കെ സ്കൂളിന്റെ ഓരോ മൂലയിലും കൊണ്ടിടുകയാണ്. മഴ പെയ്ത് അതിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നാണ് ഈ കൊതുക് പെരുകുന്നത്. ഇത് വൃത്തിയാക്കാൻ പറഞ്ഞ കുട്ടികൾ കേൾക്കണ്ടേ? എനിക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ നോക്കാൻ പറ്റുമോ?
2: അതെ അഭിരാമി, ബേബിയുടെ സങ്കടം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പഠിപ്പിക്കുന്ന അന്തരീക്ഷം നന്നായാലേ കുട്ടികൾക്കും ശ്രദ്ധിക്കാൻ പറ്റൂ. ഇതിന് നമ്മൾ എന്താ ഒരു പരിഹാരം കാണുക?
3: ബേബി പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഫാദർ. പക്ഷെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് കൃത്യമായി മാലിന്യം

0: നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. വെറുതെ വഴക്ക് പറഞ്ഞാൽ അവരത് വീണ്ടും ആവർത്തിക്കും.
1: ആ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഈ വിദ്യാലയത്തിൻ്റെ അച്ചടക്കവും കുട്ടികളുടെ ആരോഗ്യവും ഒരുപോലെ തകരുന്ന അവസ്ഥയാണിത്. ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അഭിരാമിയുടെ മനസ്സിലുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്?
0: ഫാദർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ കുട്ടികളെ വടികൊണ്ട് അടിച്ചതുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ ഈ ശീലം മാറില്ല. മാലിന്യങ്ങൾ ഇടാൻ ഓരോ വശത്തും പ്രത്യേകമായി വലിയ കൊട്ടകൾ സ്ഥാപിക്കണം. ദ്രവിക്കുന്നവയും ദ്രവിക്കാത്തവയും വേർതിരിച്ചു മാറ്റണം. അത് ദിവസവും സംസ്കരിക്കാനുള്ള ഒരു ചിട്ടയായ ക്രമീകരണം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനം ഈ ശുചിത്വ സംസ്കാരം കുട്ടികൾ ഉൾക്കൊള്ളണം എന്നതാണ്.
2: ആഹാ, രാവിലെ തന്നെ വലിയ ആലോചനയിലാണല്ലോ. കൊതുകിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഓർത്തു. വടക്കേ മൂലയിലെ കിണറ്റിന്റെ വശത്തെ ആകെ ചീഞ്ഞാറി കിടക്കുകയാണ്. കുട്ടികൾ അങ്ങോട്ടാണ് ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത്.
3: കുട്ടപ്പായി, നീ അവിടെ പോയി നോക്കി നിന്നതല്ലാതെ വേറൊന്നും ചെയ്തില്ലല്ലോ.
2: ഈ പാവം കുട്ടപ്പായി എന്ത് ചെയ്യാനാ ഗംഗാരേട്ടാ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ.
0: അങ്ങനെ പറഞ്ഞൊഴിയാനാകുമോ കുട്ടപ്പായി? ഒരു പൗരൻ എന്ന നിലയിൽ കുട്ടപ്പായ്ക്കുള്ള കടമകൾ ചെയ്യാൻ ആരെയും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഒരു തീരുമാനവും വന്നില്ലെങ്കിലും ശരിയെന്ന് തോന്നുന്നത് കുട്ടപ്പായി ചെയ്യുക.
2: ഞാൻ ഒഴിഞ്ഞു മാറാൻ പറഞ്ഞതല്ല അഭിരാമി ചേച്ചി, ഇവിടെ ഒന്ന് വന്ന് പറഞ്ഞിട്ടാവാമല്ലോ എന്ന് കരുതി. അല്ലെങ്കിൽ കുട്ടപ്പായി ഞൊടി ഇടകൊണ്ട് എല്ലാം ശരിയാക്കില്ലേ?
4: ഒരു വട്ടം എല്ലാം വൃത്തിയാക്കുന്നതിലല്ലോ കാര്യം. ഇത് കുട്ടികൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു മടുത്തു.
3: എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഈ കുട്ടികളോട് നിയമം പറയുന്നതിനേക്കാൾ നല്ലത് അവരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്. അതിനാരെക്കൊണ്ട് കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്.
2: പൂച്ചയ്ക്കാരും മണികെട്ടും എന്നല്ലേ, അതിനല്ലേ അനാമിക ചേച്ചി ഇവിടെ ഉള്ളത്. അനാമിക ചേച്ചിയേക്കാൾ പറ്റിയ ഒരാൾ അതിനില്ല എന്ന് ഞാൻ പറയും.
1: ഞാനും 100% ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അനാമിക നല്ലൊരു എഴുത്തുകാരിയും പ്രാസംഗികയുമല്ലേ. കുട്ടികളുമായി സംസാരിക്കാൻ പ്രത്യേക കഴിവുണ്ട്. ഈ വിഷയത്തിൽ കുട്ടികളുമായി ഒരു സംവാദം നടത്താൻ അനാമികയോട് ആവശ്യപ്പെട്ടാലോ?
4: ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനാമിക അതിന് സമ്മതിക്കോ? നമ്മളോടൊന്നും ഇനി ഒരു അടുപ്പത്തിനും ഇല്ലെന്ന് പറഞ്ഞല്ലേ അന്ന് പോയത്.
1: ഒരു പൊതു നന്മയുടെ കാര്യത്തിന് അനാമിക മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ മറക്കേണ്ടതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലേ.
0: അതെ ഫാദർ, ഞങ്ങൾ തമ്മിൽ ചില ആശയപരമായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിന്റെ നന്മയ്ക്കായി അനാമിക തീർച്ചയായും സഹകരിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ പോയി അവളോട് സംസാരിക്കാം.
5: എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും ഒടുവിൽ നമ്മൾ ഒറ്റപ്പെടും മാർഗരറ്റ്. ഈ പുസ്തകങ്ങൾ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത്.
6: നീ ഇപ്പോഴും ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുകയാണോ അനാമിക? ഈ ലോകത്ത് ശാശ്വതമായ പിണക്കങ്ങളില്ല.
0: അല്ല, നിങ്ങൾ തിരക്കിലാണോ?
5: ആണെങ്കിൽ
0: ഒന്ന് ബലം വിടും എന്റെ അനാമിക. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്നതാ.
5: എന്താ അഭിരാമി? പുതിയ പ്രോജക്റ്റിന്റെ ഉത്തരവുകൾ വല്ലതും തരാനാണോ? ഞാൻ ഈ സ്ഥാപനത്തിന്റെ വെറുമൊരു ജീവനക്കാരി മാത്രമാണല്ലോ.
6: അനാമിക, ഇപ്പോഴും വാശി പിടിക്കുകയാണോ? അഭിരാമി വന്നത് എന്തിനാണെന്ന് ആദ്യം ചോദിക്കേ, മുൻവിധികളില്ലാതെ.
0: അനാമിക, നമുക്കിടയിലെ വാശികളും പിണക്കങ്ങളും തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെയായാലും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം തകരുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? നോക്ക്, വിദ്യാലയത്തിലെ കുട്ടികൾ പനി ബാധിച്ച് കിടപ്പില. സ്കൂളിന്റെ പരിസരം ആകെ അഴുക്കുകൾ നിറഞ്ഞിരിക്കുന്നു. ഇത് വൃത്തിയാക്കാൻ കുട്ടികളുടെ സഹകരണം വേണം. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുട്ടികളുടെ ചിന്താഗതി മാറാതെ അത് വിജയിക്കില്ല. അവരുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചം വീശാൻ നിനക്കേ കഴിയൂ.
5: അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്?
0: നീ നല്ലൊരു എഴുത്തുകാരിയാണ്. നിന്റെ വാക്കുകൾക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയും. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും ഒക്കെ കുട്ടികളുമായി ഒരു തുറന്ന ചർച്ച നടത്താൻ അനാമിക വരണം. എല്ലാവരുടെയും അഭിപ്രായം അതാ.
6: അതെ അനാമിക, കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സ്ഥാപനത്തിന്റെ ഒഴുക്കിനൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. കുട്ടികൾക്ക് വേണ്ടി നിന്റെ പേനയും ശബ്ദവും

0: എന്നോടും വന്ന് സോറി പറഞ്ഞു. എന്റെ കണ്ണ് നിറഞ്ഞുപോയി.
1: അല്ലെങ്കിലും അനാമികയുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്.
2: അനാമിക ചേച്ചി സൂപ്പർ അല്ലേ.
3: കുട്ടപ്പായി, നീ നിന്ന നിൽപ്പിൽ അങ്ങ് മാറിക്കളയുവല്ലേ. ആ, എല്ലാരും എന്നെ അത്ര സുഖിപ്പിക്കൊന്നും വേണ്ട. കുട്ടികളുടെ ഉള്ളിൽ എപ്പോഴും ഒരു നന്മയുണ്ട്. അത് ഉണർത്താൻ ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ.
1: ഇനി നമ്മുടെ അടുത്ത ഘട്ടം. വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം ഫാദർ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് നമുക്കൊരു മനോഹരമായ പച്ചക്കറിത്തോട്ടവും ഔഷധ സസ്യത്തോട്ടവും നിർമ്മിക്കാം. കുട്ടികളുടെ അധികമുള്ള ഊർജം മണ്ണിലേക്ക് ഇറങ്ങട്ടെന്നേ.
4: ഞാൻ റെഡി. കുട്ടികൾക്കൊപ്പം ഞാനും കൂടും. മണ്ണിൽ പണിയെടുത്താൽ രോഗവും വരില്ല, കൊതുകും വരില്ല.
5: നോക്ക്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായിട്ട് കൈകോർത്തിരിക്കുന്നു. ഇതാണ് ഞാനെന്ന് പറഞ്ഞത്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ വലുതാണ് കൂട്ടായ്മയുടെ നന്മ എന്ന്. ഈ ഒരുമ സ്കൂളിനൊരു പുതിയ മുഖം നൽകും. നോക്കിക്കോ.
2: ഞാൻ അപ്പുറത്തെ കൃഷി ഓഫീസിൽ പോയി നല്ല ഒന്നാം തരം വിത്തുകളും തൈകളും വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഈ തക്കാളിത്തൈയും വെണ്ടത്തൈയും നമ്മുടെ അനുചേച്ചിയും അഭിരാമി ചേച്ചിയും ചേർന്ന് തന്നെ നടണം.
6: അതെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ വിദ്യാലയത്തിന്റെ പുതിയൊരു നാളേക്കായി ഈ തൈ മണ്ണിലുറപ്പിക്കൂ. നമ്മുടെ ഭിന്നതകളെല്ലാം ഈ മണ്ണിൽ അലിഞ്ഞു പോകട്ടെ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: അടുക്കളയിൽ നിന്ന്
1: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പൻതറയിൽ നിന്നും ഷേർലി അലക്സ്.
10: എന്റെ സ്വന്തം സ്ഥലം എറണാകുളമാണ്. അവിടെയാണ് ജനിച്ചു വളർന്നത്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുനിൽക്കുന്നതാണ് കുറുപ്പന്തറ. നമ്മളുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ കണ്ടു വളർന്നത്. വിറക് വെച്ച് തീ കത്തിക്കുന്നു, മൺകലത്തിൽ അരി ഇടുന്നു, അത് പിന്നെ അലുമിനിയം കലമായി, ഓട്ട് പാത്രങ്ങളായി, പിന്നെ ഉരുളി, പിന്നെ മൊന്ത, ചെമ്പ് കലം, ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടു വളർന്നത്. അത് പണ്ട് നമുക്ക് കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കൃഷിസ്ഥലത്ത് നെല്ല് കൊയ്ത് മെതിച്ച് വരുന്നതെല്ലാം കയറ് മുള വെച്ച് കെട്ടി മുളയെ പിടിച്ചാണ് നമ്മൾ കാലുണ്ട് ചവിട്ടിയാണ് നെല്ല് മെതിച്ചുകൊണ്ടിരുന്നത്. ആ മെതിച്ച നെല്ല് നമ്മളെ മുറത്തിനകത്ത് കാറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൊക്കി പാറ്റിയാണ് നമ്മളത് വേർതിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആ സ്ഥാനത്ത് അതെല്ലാം മെഷീനാണ് ചെയ്യുന്നത്. നെല്ല് മെതിക്കുന്നതും കൊയ്യുന്നതും പിന്നെ പേറ്റുന്നതും വേർതിരിക്കുന്നത്. മറ്റതിങ്ങനെ ആളുകളെല്ലാം കൂടി കൂട്ടം കൂടി നിന്ന് ഒരാൾ കൊട്ടയിൽ കോരി പൊക്കി പിടിക്കും. കാറ്റിനനുസരിച്ച് അതിങ്ങനെ വേർതിരിച്ച് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി കൂടുതൽ അളവിൽ നെല്ല് പുഴുങ്ങുമ്പം അത് വലിയ ചെമ്പിലാണ് പുഴുങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ അത് ഉണക്കുന്നത് അതിനെല്ലാം പനമ്പ്, പിന്നെ അത് കോരുന്നത് കൊട്ട, വാരിക്കൊട്ട, അതായത് മുളയുടെ ഇതുകൊണ്ട് നെയ്ത വാരിക്കൊട്ട കൊണ്ടാണ്. അതിൻ്റെ തവികളും എല്ലാം അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിടുന്ന പാത്രം, അതിന് പ്രത്യേകം കരിങ്കല്ലിൻ്റെ ആയര എണ്ണത്തിൻ്റെയൊക്കെ ഷേപ്പായിട്ട് അതിൻ്റെ മുകളിൽ പലകയായിട്ട് പല ഷേപ്പിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് മാങ്ങ, അച്ചാർ, അങ്ങനെ ഇടുന്നതെല്ലാം ഭരണികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുക്കളയിൽ. അതിന് പ്രത്യേക രുചിയും മണവും ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അരികളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് പലക കൊണ്ടുള്ള വലിയ പെട്ടിയാണ്. അതായത് വലിയ വലിപ്പത്തിലുള്ള പെട്ടി. അത് കളം കളം തിരിച്ച് അരി സാധനങ്ങൾ, പച്ചരി, അങ്ങനെയുള്ള സാധനങ്ങൾ, കുത്തരി, പച്ചരിയൊക്കെ നമ്മളങ്ങനെ സ്റ്റോക്ക് ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ നെല്ലെല്ലാം നമ്മൾ സൂക്ഷിച്ചിരുന്നത് പത്താഴം വലിപ്പത്തിലുള്ള ഒരു മുറിയുടെ പകുതി വലിപ്പം വരും, അതിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. കറികളെല്ലാം നമ്മൾ ഇഞ്ചിക്കറി അങ്ങനെയുള്ള പായസം ഒക്കെ വയ്ക്കുന്നത് ഉരുളിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആരെങ്കിലും ആളുകൾ വരുമ്പം കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തിരുന്നതും ഓട്ട് ഗ്ലാസ്സായിരുന്നു. അതായത് ഈ സ്വർണ്ണ കളറായിട്ടുള്ള ഗ്ലാസ്. ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വരുമ്പം കൈ കഴുകാനൊരു മൊന്തയിൽ വെള്ളം കൊടുക്കും, അതാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലെ

0: തവികളൊക്കെ തൂക്കിയിടാൻ പലക പോലെ ഒരു സാധനം, അത് ദോരം ദോരായിട്ട് അത് കയറെ കെട്ടി തൂക്കിയിടും. അതായത് ആ അണ്ട ഓരോ ദോരത്തിലാണ്, തവികളാണെങ്കിലും മരത്തിൻ്റെ തവികളാണ്. ആ സ്ഥാനമൊക്കെ ഇപ്പോൾ സ്റ്റീലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്, മരത്തവി ചിരട്ട കൊണ്ടുള്ളതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിങ്ങനെ ആ ദോരത്തിൽ ഓരോ ദോരത്തിലും തൂക്കി തൂക്കിയിട്ട് കയറുകൊണ്ട് കെട്ടിയിടും. പിന്നെ പാത്രങ്ങളാണെങ്കിലും ആദ്യകാലം അത് ഓടിൻ്റെ പാത്രമായിരുന്നു, പിന്നെ അത് വെള്ള അലൂമിനിയം ഇനാമലിൻ്റെ പാത്രമായി, പിന്നെ ഡിസ്പോസിബിളായി. ഇപ്പം നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സ്റ്റീൽ പ്ലേറ്റുകളും ഓട് പാത്രങ്ങളും ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പം മാറി, ഇപ്പം പുതിയ തലമുറയിൽ എല്ലാത്തിനും മാറ്റം വന്നു. കുടിക്കാനുള്ള വെള്ളം കോരിയാണ് എടുത്തുകൊണ്ടിരുന്നതും കുളിക്കാൻ ഉപയോഗിക്കുന്നതും എല്ലാം പാള, അതായത് ബക്കറ്റ്, ഇരുമ്പ് ബക്കറ്റ്. ആ ഇരുമ്പ് ബക്കറ്റ് കൊണ്ട് കയറിട്ട് കിണറിൽ നിന്ന് വലിച്ചു കോരി എല്ലാവരും കുളിക്കാനും അലക്കാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തണുത്ത് വെള്ളം കുടിക്കാൻ പണ്ട് മുതലേ മണ്ണിൻ്റെ കൂജയിൽ വെള്ളം പിടിച്ച് അതിൽ കുറച്ച് മണൽത്തരി ഇട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ ആര് വന്നാലും ആ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്.
1: വായനശാലകളിലൂടെ
2: വള്ളിക്കാവ് സാംസ്കാരിക സന്ധായിനി വായനശാലയുടെ സെക്രട്ടറി രവികുമാർ സംസാരിക്കുന്നു.
3: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അഹമ്മദിയ കാലഘട്ടത്തിൽ തിരുവാങ്കൂറിന്റെ രാജഭരണത്തിന് കീഴിൽ അറബിക്കടലിനും കാട്ടുതായും തരത്തിലും ഓരത്ത് വള്ളിക്കാവ് ഗ്രാമത്തിൽ അക്ഷരത്തിന്റെ അത്തിനാളങ്ങൾക്ക് കൊളുത്തുകയായിരുന്നു കടമ്പാട്ട ശ്രീ ശർമാജി. തൊണ്ടുതല്ലി കവിരുകാരന്റെ സ്വർണ്ണ നൂലാക്കി മാറ്റിയ ഗ്രാമത്തിലെ നിരക്ഷരരായ ജനതയെ വായനയുടെ ലോകത്തിലേക്ക് പതുക്കെ കൈപിടിച്ചുയർത്തിയ വായനശാലയാണ് കൊല്ലം ജില്ലയിൽ കുലശേഖരം പഞ്ചായത്തിൽ വള്ളിക്കാവിൽ ചെയ്യുന്ന സംസ്കാര സമുദായം. 1931 കാലഘട്ടത്തിൽ വള്ളിക്കാവിലെ കടമ്പാട്ട് കുടുംബത്തിലെ ശ്രീ വാസുദേവ ശർമ്മയാണ് ഇത് സ്ഥാപിച്ചത്. 5 വർഷം പിന്നിടുമ്പോൾ ഇതിനൊരു ജനകീയ മുഖം പിന്നിച്ചേർക്കുവാൻ അതിന്റെ ശ്രമഫലമായി ശ്രീ ഇ എൻ കുട്ടൻപിള്ളയും പ്രസിഡന്റും ശ്രീ പുതുമയോളത്തിൽ ശ്രീ വാസുദേവൻ സെക്രട്ടറിയുമായി ജനകീയ കമ്മിറ്റി നിലവിൽ വന്നു. അങ്ങനെ 1937 371 നമ്പരായി സംസ്കാര സമുദായ ചരിത്രത്തിലേക്ക് നടന്നു തുടങ്ങി. ഇടവഴിയിലെ നാട്ടുവിളിച്ചും അടുത്തുള്ള പ്രദേശമായ ക്ലാപ്പന, ആലപ്പാട്, കുലശേഖരപുരം പ്രദേശങ്ങളിലേക്ക് പരക്കുവാൻ തുടങ്ങി. ഈ പ്രദേശത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ അക്ഷരപ്പുരയെ സജീവമാക്കി തുടങ്ങി. മഹോപാധ്യായ ശ്രീ മാധവൻപിള്ള, ശ്രീ പത്മനാഭപിള്ള, പി പ്രഭാകരൻ, പി ശ്രീനിവാസൻ, സത്തർമുക്ക് രാഘവൻപിള്ള, ശങ്കരപ്പിള്ള, കൊട്ടാരത്തിൽ ജിമ്മി ക്രോസ്, ക്ലാപ്പൻ വേണുജി, സായ് കടന്നിനാന്തരൻ, റാംബുട്ടിൽ എസ് കെ നാണു, ആദനാട് ഗോപി, കെ ജി ജിബാൻ തുടങ്ങിയ ദീർഘവീക്ഷണരായ കുറച്ചധികം പേർ ഇതിന്റെ വളർച്ചയിലും പ്രവർത്തനങ്ങളിലും അലകും പിടിയും ചേർത്തു. അങ്ങനെ കൊല്ലം ജില്ലയിലെ A+ ലൈബ്രറിയായി ഈ ഗ്രന്ഥശാല വളർന്നു. ഭൗതിക നിലവാരത്തിനൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലെ ശ്രദ്ധ പിടിച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സംഗമ സ്ഥലം കൂടിയായി ഗ്രന്ഥശാല മാറി. പത്രമുക്കിൽ തലയെടുപ്പോടുകൂടി നിന്ന വായനശാലയിൽ നിന്നും ശബ്ദത്തിന്റെ ലോകം കൂടി ഗ്രാമീണർക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയതും ഈ അക്ഷരമുക്തശാല. അവിടെ ഒരു റേഡിയോ സ്ഥാപിച്ചുകൊണ്ട് അവരെ ആകാശവാണി എന്ന പുതിയ അതിഥിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും റേഡിയോ പരിപാടികൾ പരിചയപ്പെടുത്തുന്നതിനും ജനങ്ങൾ ഗ്രന്ഥശാലയെ ആശ്രയിച്ചു തുടങ്ങി. പഴയ തലമുറ തളർത്തിയ അക്ഷരത്തിരി കെടാതെ വള്ളിക്കാവിലെ പുതിയ തലമുറ ഏറ്റുവാങ്ങിയപ്പോൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നടന്നു കയറിയവർ അനവധിയാണ്. അതിൽ ഓർക്കേണ്ട പേരുകളാണ് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാർ, ശ്രീമതി ഹരിദാസ് സാവത്രി, ചെറുകഥയിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് നടന്നു കയറിയ ശ്രീ നിഖിൻ അടക്കം നിരവധി പുതിയ മുഖങ്ങൾ. 87 വർഷം പിന്നിടുമ്പോൾ 2100 അംഗങ്ങളും 16000 പരം പുസ്തകങ്ങളുമായി തലയെടുപ്പോടുകൂടി വള്ളിക്കാവിന്റെ ഹൃദയഭാഗത്ത് തലയുറത്തു നിൽക്കുന്ന സംസ്കാര സമുദായം എന്ന ഗ്രന്ഥശാല പുതിയ തലമുറയുടെ വേഗതയ്ക്കൊപ്പം ഈ ഗ്രന്ഥശാലയും മാറി. ഈ ലീഡറും റഫറൻസ് സംവിധാനവും അടക്കം ഒരുക്കിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് അക്ഷര വെളിച്ചമായി നിലനിൽക്കുന്നു. PSC പരിശീലനത്തിനായി സന്ധ്യാനേരങ്ങളിൽ

0: കഥകളി സംഗീതവും തായമ്പകയുടെ മുഴക്കവും ചേർന്ന് അവധി ദിവസങ്ങളെ സജീവമാക്കി നിർത്തുന്നു. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് സുഖജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം കഥകളി, മോഹിനിയാട്ടം, ചിത്രകല എന്നിവയുടെ സൗജന്യ പരിശീലനം കൂടി ചേരുമ്പോൾ ഗ്രാമീണ സൗന്ദര്യവും പേറിയിരുന്ന കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിനെ കേരളശാല പരിപോഷിപ്പിക്കുന്നു. അതിലുപരി വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഗ്രാമവും വായിക്കുന്നു എന്ന പരിപാടി ശില്പശാല ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കരകാതപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വീട്ടക വായന സദസ് എന്ന പരിപാടി പിന്നീട് ഇത് പരിവർത്തനം ചെയ്യുകയുണ്ടായി. നിരവധി പുസ്തകങ്ങൾ ഇതിനകം ഗ്രാമീണ ജനതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീട്ടകങ്ങളിൽ ഗ്രന്ഥശാല ചെയ്തുകൊണ്ട് അവരുടെ സാഹിത്യ അഭിരുചിയെ വളർത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നിലവിൽ ഗ്രന്ഥശാല ആഴ്ചയിൽ 300 മുതൽ 400 വരെയുള്ള യുവതി യുവാക്കളും ബഹുജനങ്ങളുമാണ് നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പുസ്തക വായനയും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനത്തിനു വേണ്ടി എത്തുന്നതെങ്കിൽ അതിന്റെ എണ്ണം 1000 എത്തിക്കുക എന്ന് പറയുന്ന സമഗ്രമായ ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു തുടങ്ങി. നിലവിൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ഞാൻ നടത്തുന്നത് 11 സമിതിയാണ്. പള്ളിക്കാവിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും എടുത്തു പറയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയാണ് സംസ്കാര സമുദായ വായനശാല. നിരവധി കുരുങ്ങുകൾക്ക്, യുവാക്കൾക്ക്, ബഹുജനങ്ങൾക്ക് അക്ഷര വെളിച്ചമായി മാറുവാനും അതോടൊപ്പം തന്നെ ജനതയെ സാഹിത്യ ലോകത്തിന്റെ അനുഹായത്തിൽ അഭിനന്ദിക്കുന്നതിനും ഈ ഗ്രന്ഥശാല നിസ്സീതമായ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. ഭാവിയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ റഫറൻസ് സംവിധാനം ഏറ്റവും സജ്ജമായി നിലകൊള്ളുന്ന ഒരു വലിയ അക്ഷരത്തിരയാക്കി മാറ്റുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന് ഈ നാട്ടിലെ നല്ലവരായ ബഹുജനങ്ങളുടെ നിസ്സീതമായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു വരുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: യൂസഫലി കേച്ചേരി രചിച്ച്, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം, യേശുദാസ് പാടിയത്, ചിത്രം ലാവ.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഇനി കേൾക്കാം ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം ഇടിമുഴക്കം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം. ഇതേക്കുറിച്ച് ഡോക്ടർ രേഖ ആറം സംസാരിക്കുന്നു. ഇന്ന് 12:40 പ്രകാശധാരയിൽ. ഇന്ന് 2:15 തുടർനാടകം, കുടത്തിലെ വിളക്ക് അവസാന ഭാഗം. രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം. ഇന്ന് ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി സമയം ഇപ്പോൾ 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് ആർ റാഫി.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി, സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. നമുക്കിപ്പോൾ റെജു ജോസഫ് പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം എൽ പ്രമീള. കളി ചൊല്ലി ചിരിതൂകി നിൽക്കും നിന്റെ കവിളിൽ ചെന്താമര പൂവോ എന്നാരംഭിക്കുന്ന ഈ ഗാനത്തിന്റെ രചന നിർമ്മല ശ്രീകുമാർ.

രജു ജോസഫ് പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന നിർമ്മല ശ്രീകുമാർ, ജെ ആർ കുറുപ്പ്. സംഗീതം നൽകിയത് എൽ പ്രമീള.

സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ജാഗരകാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെക്കുന്നതായും തിങ്കളാഴ്ച വീണ്ടും ചേരുമെന്നും സഭാധ്യക്ഷൻ അറിയിച്ചു. ലഹരിക്കെതിരായ നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന MSc മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധസസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യം

0: അങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ടുള്ള ഒരു പരാതി എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ബോർഡിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തു നിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്.
0: കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് രണ്ട് വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലെ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ വി റിനിഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി ടി സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീവിദ്യ നിർദ്ദേശിച്ചു.
3: ഈ കൊല്ലം ജില്ലയിൽ 750 യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്.
0: കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിന് എത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ അനുബന്ധ മേഖലകൾ

0: പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10 സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 3 ഒക്ടോബറിനാണ് മത്സരം. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും യുഡിഎഫിൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. പിഎം ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഡിജിപി നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരുക്കട എസ്എപി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേന ഡിജിപി പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11-ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം ഇപ്പോൾ 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ RM സംസാരിക്കുന്നു.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഗർഭധാരണം. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ആരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് അടിസ്ഥാനം. ആരോഗ്യമെന്നാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാകുന്നു. പ്രീ കൺസെപ്ഷണൽ കെയർ അഥവാ ഗർഭധാരണത്തിനുള്ള മുൻകരുതൽ പരിചരണം എന്നാൽ ഒരു സ്ത്രീയുടെ ബയോകെമിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ റിസ്കുകൾ തിരിച്ചറിയാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ഇടപെടലുകളാണ്. ആദ്യമായി ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവരായാലും പിന്നീടുള്ള ഗർഭധാരണമായാലും എല്ലാ സ്ത്രീകളും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൌൺസിലിങ്ങിന് വിധേയരാകുന്നത് ഗർഭകാല സങ്കീർണതകൾ കുറയ്ക്കാനും നല്ല തയ്യാറെടുപ്പുകളോടെ ഗർഭം ധരിക്കാനും അതുവഴി നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും സഹായിക്കുന്നു. സ്ത്രീ ഒറ്റയ്ക്കല്ല, ദമ്പതികളായാണ് പ്രീ കൺസെപ്ഷണൽ കെയറിന് വിധേയരാകേണ്ടത്. ആദ്യമായി ഗർഭധാരണത്തിൽ വയസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് ഗർഭിണിയാകാനുള്ള ഒപ്റ്റിമം ഏജ് 20-35 ഇടയ്ക്കാണെന്നാണ്. നേരത്തെയുള്ള ഗർഭധാരണത്തിനും വൈകിയുള്ള ഗർഭധാരണത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ടീനേജ് പ്രഗ്നൻസി അഥവാ 15-19 വയസ്സിന് ഇടയിൽ ഗർഭം ധരിക്കുന്നവരിൽ വിളർച്ച, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, ഗർഭാവസ്ഥയിലെ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള സങ്കീർണതകൾ കൂടുതലാണ്. ഇനി പ്രായമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഒരു നിശ്ചിത നമ്പർ ഓഫ് അണ്ഡങ്ങളാണ് അണ്ടാശയത്തിൽ ഉണ്ടാവുക. പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡങ്ങളുടെ എണ്ണം കുറയുകയും അണ്ഡങ്ങളുടെ ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഗർഭമലസാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൂടാതെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷനുകളായ മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിലെ വളർച്ചക്കുറവ്, പ്രസവത്തോടുകൂടിയുള്ള ശിശുമരണം, മറുപിള ഗർഭപാത്രത്തിൽ താഴെയാകുന്ന അവസ്ഥ അഥവാ പ്ലാസന്റ പ്രീവിയ, ജനിതക വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിലെ പ്രമേഹം, അതിരക്തസമ്മർദ്ദം, സിസേറിയൻ സെക്ഷൻ എന്നിവയുടെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രായമായ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ മാതൃമരണ നിരക്കും കൂടുതലായി കാണാറുണ്ട്. പ്രായം കൂടുന്തോറും മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതും ഗർഭധാരണത്തിനെ പ്രതികൂലമായി ബാധിക്കാം. അമ്മയുടെ മാത്രമല്ല അച്ഛനാകാൻ പോകുന്ന വ്യക്തിയുടെ പ്രായവും പ്രധാനമാണ്. 40 മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ബീജം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട

പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമമാണ്. പോഷകപ്രദമായ സമീകൃത ആഹാരം കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, നമ്മുടെ പോഷകക്കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ട സമയം കൂടിയാണിത്. അയൺ ധാതു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ശരീരത്തിലെ അയൺ കുറയുന്നത് വിളർച്ചയായി പുറത്ത് പ്രകടമാകും. അയൺ ഡെഫിഷ്യൻസിയാണ് ഗർഭിണികളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന പോഷകക്കുറവ്. ഇത് പ്രസവാനന്തര രക്തസ്രാവം മുതലായ സങ്കീർണതകൾക്ക് വഴിതെളിക്കും. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അയൺ ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അത് കഴിക്കുകയും വേണം. ഇതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ പോഷകക്കുറവുകളും കണ്ടുപിടിച്ച് പരിഹരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിന് വഴിതെളിക്കും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരഭാരമാണ്. അമിതവണ്ണവും ഭാരക്കുറവും രണ്ടും ഗർഭകാല സങ്കീർണതകൾക്ക് കാരണമാകാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമിതവണ്ണം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം, വന്ധ്യത, അബോർഷൻസ്, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവത്തോടെയുള്ള ശിശുമരണം, രക്താതിസമ്മർദ്ദം, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കൽ തുടങ്ങിയ സങ്കീർണതകൾക്ക് കാരണമാകാം. അതുപോലെ അമ്മയുടെ ഭാരക്കുറവും അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെയും പ്രതികൂലമായി ബാധിക്കാം. ഗർഭപൂർവ്വ സമയമാണ് നമ്മുടെ അനുയോജ്യമായ ശരീരഭാരത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല സമയം. അമിതവണ്ണമുള്ള സ്ത്രീകൾ 5% മുതൽ 10% വരെ ശരീരഭാരം കുറച്ചാൽ തന്നെ ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി കാണുന്നു. വ്യായാമവും ശരിയായ ഭക്ഷണരീതികളും പിന്തുടരുക എന്നതാണ് ഇതിനുള്ള വഴി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 64 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം ഏതെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്നാണ്. ഇത് ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുകയോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുകയോ ഇല്ല. അമിതവണ്ണവും ഭാരക്കുറവുമുള്ള സ്ത്രീകൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് ആവശ്യമുള്ള മാറ്റങ്ങളും ആരോഗ്യകരമായ ജീവിതശൈലിയും സ്വീകരിക്കുന്നത് ഒരു നല്ല ഗർഭകാലത്തിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തിനും വഴിതെളിക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പുകവലി, മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ, ഇത് സ്ത്രീയിലായാലും പുരുഷനിലായാലും അത് കുഞ്ഞിനെ ബാധിക്കും. പുകവലി സ്ത്രീയിലും പുരുഷനിലും മദ്യത ഉണ്ടാക്കാം. മാത്രമല്ല അബോർഷൻസ്, മാസം തികയാതെയുള്ള പ്രസവം, മറുപിള്ളയ്ക്കുള്ള പ്രശ്നങ്ങൾ, സഡൻ ഇൻഫന്റ് സിൻഡ്രോം എന്നിവയ്ക്ക് വഴിതെളിക്കും. മദ്യപാനം ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുതരമായ ഒരു കൂട്ടം ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാണ്. റിക്രിയേഷണൽ ഡ്രഗ് അബ്യൂസ് കുഞ്ഞുങ്ങളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുള്ള ദമ്പതികൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിദഗ്ധോപദേശം തേടുകയും അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യേണ്ടതാണ്. വാക്സിനേഷൻസ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാവുന്ന പല പകർച്ചവ്യാധികളും പ്രതിരോധ കുത്തിവയ്പ്പോൾ അഥവാ വാക്സിനേഷൻ വഴി തടയാവുന്നതാണ്. ഉദാഹരണത്തിന് റുബെല്ല എന്ന വൈറസ് ഉണ്ടാക്കുന്ന പനി ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അമ്മയ്ക്കുണ്ടായാൽ 85% ഗർഭസ്ഥ ശിശുക്കളും കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വൈകല്യങ്ങളുമായിട്ടാവും ജനിക്കുക. ശ്രവണശേഷി നഷ്ടമാകുക, ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുക ഒക്കെ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുടെ ചില ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് അഥവാ വാരിസെല്ല ഇൻഫെക്ഷൻസും. ഇവയെ പ്രതിരോധിക്കാൻ വളരെ ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഈ രോഗങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി ടെസ്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ റുബെല്ല ചിക്കൻ പോക്സ് വാക്സിനുകൾ സ്വീകരിക്കേണ്ടതാണ്. വേറൊരു പ്രധാന കാര്യം, ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നവർ വാക്സിൻ സ്വീകരിച്ച് 1 മാസത്തിന് ശേഷം മാത്രമേ ഗർഭം ധരിക്കാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അഥവാ ഫ്ലൂ വാക്സിൻ. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്തെ ഫ്ലൂ സീസൺ എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി കൂടുതലാകുന്ന സമയമാണിത്. ഈ സമയത്ത് ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ജനിക്കുന്ന കുഞ്ഞിനും ആദ്യമാസങ്ങളിൽ ഇൻഫ്ലുവൻസയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. COVID-19 പാൻഡമിക്കിന് ശേഷം എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അഭികാമ്യമാണ്. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകളും 3 മാസം മുമ്പ് മുതൽ ഫോളിക് ആസിഡ് ഗുളികകൾ ദിവസം 1 വെച്ച് കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന ജനിതക വൈകല്യം തടയാനാണിത്. പഠനങ്ങൾ കാണിക്കുന്നത് ശരിയായ ഗർഭപൂർണ്ണ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കുന്ന സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് വളരെയധികം കുറയുന്നുവെന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസവത്തിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് ഉള്ള കുഞ്ഞിന് ജന്മം നൽകിയ അമ്മമാർ നിർബന്ധമായും അടുത്ത ഗർഭധാരണത്തിന് മുമ്പ് പ്രീ കൺസെപ്ഷനൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുത്തിരിക്കേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പല്ലുകളുടെയും മോണകളുടെയും വൃത്തിയും ആരോഗ്യവും. ഏതാണ്ട് 40% ഗർഭിണികളിൽ മോണസംബന്ധമായ രോഗങ്ങൾ കാണുന്നത്. മോണസംബന്ധമായ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അധിക രക്തസമ്മർദ്ദം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല അമ്മയ്ക്ക് പല്ലുരോഗങ്ങളുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത അധികം.

0: ഉറപ്പാണ്. ഗർഭകാലപൂർവ്വ പരിചരണത്തിൽ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ പല്ലുകളുടെയും മോണകളുടെയും ശുചിത്വവും ആരോഗ്യവും. ഇനി മറ്റു രോഗങ്ങളുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം വേണം ഗർഭിണിയാകാൻ. അല്ലാത്ത പക്ഷം കുഞ്ഞിന് ഹൃദയവൈകല്യങ്ങൾ ഉൾപ്പെടെ പലതരം ബേർത്ത് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിരക്തസമ്മർദ്ദം, അപസ്മാരം എന്നിവയുള്ള സ്ത്രീകൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരെ കണ്ട് മരുന്നുകൾ സേഫ് ഡ്രഗ്സിലേക്ക് മാറ്റുകയും ആ ഡ്രഗ്സിൽ ഡിസീസ് കൺട്രോൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗർഭിണിയാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികളും. അതിന്റേതായ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശത്തിലും മേൽനോട്ടത്തിലുമാകണം ഗർഭധാരണവും ഗർഭകാല പരിചരണവും. കഴിഞ്ഞ ഗർഭധാരണത്തിൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവർ പിന്നീടുള്ള ഗർഭധാരണത്തിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആവശ്യമായ ടെസ്റ്റുകളും മുന്നൊരുക്കങ്ങളും നടത്തുകയും വേണം. ലോകാരോഗ്യ സംഘടന രണ്ട് ഗർഭങ്ങൾക്കിടയിൽ നിർദ്ദേശിക്കുന്ന മിനിമം ഇന്റർവെൽ 2 വർഷമാണ്. 6 മാസത്തിൽ താഴെയും 5 വർഷത്തിന് മുകളിലുമുള്ള ഇന്റർപ്രഗ്നൻസി ഇന്റർവെൽസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു അബോഷൻ അല്ലെങ്കിൽ സ്റ്റിൽബർത്തിന് ശേഷം അടുത്ത ഗർഭധാരണം 6 മാസത്തിന് ശേഷം മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട ആദ്യപടി ആരോഗ്യമുള്ള അമ്മയാണ്. മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന ഓരോ ദമ്പതികളും ഗർഭകാല പൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രീ കൺസെപ്ഷനൽ കെയർ ആൻഡ് കൗൺസിലിംഗിന് വിധേയരാകുകയും വേണം. ഗർഭകാലം ടെൻഷൻ രഹിതമാക്കാൻ ഈ മുന്നൊരുക്കം നമ്മളെ വളരെയധികം സഹായിക്കും. എല്ലാ ഗർഭധാരണവും പ്ലാൻഡ് പ്രഗ്നൻസീസ് ആക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീര ദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
2: സൻസദ് ഭവൻ ഓ സൻസദ് പരിസർ കി പവിത്രത ബനി രഹനി ചിയെ മര്യാദ ബനി രഹനി ചിയെ ലേക്കിൻ ആപ്കോ ജനതാനെ ചുൻകർ ഭേജാ ഹൈ സൻസദ് മേ ചർച്ച സംവാദ് കെ ലിയെ ആപ് സദൻ കി പവിത്രത കോ സമാപ്ത കർ രഹേ ഹൈ ഉസ്കി ഗരിമ കോ സമാപ്ത കർ രഹേ ഹൈ മേ ആപ്സെ പുനഃ ആഗ്രഹ കർത്ത ഹൂ കി ആപ് അപ്നി അപ്നി സീറ്റ് പേ ബിരാജേ.
1: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തീരാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജ വാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിൽ

0: ഉള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5,640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പ അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ യജ്ഞം സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമരസേനാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചുകൊന്ന കുറ്റത്തിനാണ് ഉധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധം സിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ എന്നും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനുവേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം ഭരിച്ച ധീര രക്തസാക്ഷി ഉധം സിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധം സിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നവ്സാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നവ്സാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാ

0: വിതരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. October 3 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ് ഉധം സിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1 മണി. ഗാനസല്ലാപം.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇപ്പോൾ മുതൽ 2 മണിവരെ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9495964 3 1 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്: 9 4 9 6 5 9 6 3 2 1. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം കുരിപ്പുഴ സജീവ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ. ഹലോ, ആ പേര് പറയൂ.
2: വിജയകുമാരി. വിജയകുമാരി
1: എവിടുന്നാണ്?
2: പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഒരിടത്ത് തെങ്ങ വന്ന സ്ഥലത്തുനിന്ന്.
1: ആ, ഏത് പാട്ടാ വേണ്ടത്?
2: മഞ്ഞിലിരിഞ്ഞ പൂക്കളിനകത്തെ ജാനകിയമ്മ പാടിയ മിഴിയോരം.
1: ആ, മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ എന്നുള്ള പാട്ടല്ലേ?
2: ഞാനിത് ജൂലൈ 3-ാം തീയതി മുതൽ വിളിക്കുന്നുണ്ട് സാറേ, ഇത് പാട്ടിന് വേണ്ടി.
1: ഞങ്ങളുടെ
2: വിവാഹ വാർഷികമായിരുന്നു, 40 വർഷം തികയുന്നതിന്.
1: എന്നായിരുന്നു?
2: ജൂലൈ 4.
1: അതുകൊണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പായിരുന്നു അല്ലേ?
2: കാത്തിരിപ്പായിരുന്നു അന്ന് മുതൽ എല്ലാ ദിവസവും.
1: ആ, എന്തായാലും വൈകിയ വേളയിൽ ആശംസകൾ അറിയിക്കുകയാണ്.
2: ലാസ്റ്റ് ദിവസം കിട്ടിയാ ജൂലൈ.
1: ആ, ഇതിനു മുമ്പ് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അതൊരു സന്തോഷം.
2: ഞാന് സാറിനോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലെ എനിക്ക് കിട്ടിയത് പിന്നെ ശ്രീകുമാർ സാറേ.
1: പാട്ട് പാടുവോ?
2: രണ്ടുപേരി പാടാം.

0: ആ പാട്ടിന്റെ വരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയല്ലേ പരിഭ്രമം കൊണ്ട്. ആ
1: മാറിപ്പോയി
0: ആ
1: മാറിപ്പോയി.
0: അപ്പൊ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോയാലോ.
1: പോകാം സാറേ പോകാം.
0: ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ
1: എന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും വേണ്ടി
0: സമർപ്പിക്കുകയാണ്. എസ് ജാനകി പാടിയതാണ് പാട്ട്, ഗാനരചന ബിച്ചു തിരുമല, ഈണം പകർന്നത് ജെറി അമൽദേവ്. പാട്ട് കേൾക്കാം.

0: വകുപ്പും മറ്റ് ഏജൻസികളും നേരിട്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ രേഖകൾ അയക്കും. ഇനി കാത്തിരിപ്പില്ല. സർക്കാർ ഏജൻസികൾ ഇഷ്യൂ ചെയ്യുന്ന രേഖകൾ ഏറ്റവും വേഗത്തിൽ ഡിജിറ്റലായി നിങ്ങളുടെ കൈകളിൽ ലഭിക്കാൻ ഡിജി ലോക്കർ സഹായിക്കും.
1: ഹലോ, ഗാന സലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ.
2: ഇത് ഓച്ചറയ്ക്ക് സമീപം പ്രയാറിൽ നിന്നും പ്രയാർ രാമേന്ദ്രൻ നായരാണ്.
1: ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വേണ്ടുന്ന പാട്ട് പഴയ പാട്ടാണ് സാറേ.
1: അതെല്ലാ തവണ എങ്ങനെയാണ് പഴയ പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
2: അതെ, പഴയ പാട്ടാണ്. കരിനീഴൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ യേശുദാസ് ടീം അണിയിച്ചൊരുക്കിയ ഒരു പാട്ടാണ്. നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം വിളങ്ങി എന്നുള്ളൊരു പാട്ട്.
1: നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി
2: തിളങ്ങി എന്നുള്ള പാട്ട്.
1: നിലാവേ നിലാവേ നീ ഒരു ഗോപസ്ത്രീ,
2: നിലാവേ നീ ഒരു ഗോപസ്ത്രീ എന്നുള്ള പാട്ടാണ് വേണ്ടത്. ഞാന് പിന്നെ രണ്ട് കത്ത് അയച്ചായിരുന്നു പിന്നെ രഞ്ജിനിക്ക്, രണ്ടും ഏൽപ്പിച്ചില്ല. പിന്നെ 22/6 6/7 ആ സാറൻ ആ പറഞ്ഞ പിന്നെ ഓർമ്മിച്ചപ്പോണ്ടല്ലോ, അതിനുശേഷം ഒന്നും കേൾപ്പിച്ചിട്ടില്ല. അയച്ച കത്തുകളൊന്നും വളരെ ബുദ്ധിമുട്ടിയായിരുന്നു, സാറിനറിയാമല്ലോ. അതൊന്നും പരിഗണിക്കുന്നില്ല. ഞാനിപ്പോ രണ്ടെണ്ണം അയച്ചത് രണ്ടും പരിഗണിച്ചില്ല. രഞ്ജിനിക്ക് ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരുന്നു റേഡിയോയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി.
1: കാതോർത്തിരിക്കുക, ഇനി വരും, എന്തായാലും വരുന്ന ആഴ്ചകളിൽ ഉൾപ്പെടുത്തും. എന്തായാലും ഫോണിൽ വിളിക്കുമ്പോ എന്തായാലും മാസത്തിൽ ഒരു തവണ അല്ലെ രണ്ടു മാസം കൂടുമ്പോ കിട്ടുന്നുണ്ട് അല്ലേ?
2: രണ്ടു മാസം കൂടുമ്പോ കിട്ടും. ഞാനിത് പിന്നെ രഞ്ജിനിയോ ഓർമ്മിച്ചപ്പോ അല്ലെങ്കിൽ പിന്നെ എന്തുവാ ഹലോ പ്രിയ ഗീതോ ഇതൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിനകത്തോട്ട് എല്ലാവരത്തിലേക്ക് വിളിക്കുന്നത്. പിന്നെ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ അന്തരിച്ച പിന്നെ പ്രസിദ്ധ ഗായിക പിന്നെ ജാനകി അമ്മ ഉണ്ടല്ലോ, ജാനകി അമ്മയുടെ സ്മരണാർത്ഥം ഒരു പാട്ട് രണ്ടു വരി അവർ പാടിയത് പാടുക, പാടിക്കോട്ടെ. നിദ്ര തന്നീരായി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി, കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്ര തന്നീരായി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി.
1: പകൽക്കിനാവ് എന്ന ചിത്രത്തിലെ പാട്ടാണിത് അല്ലേ? അപ്പൊ നിറകുടം തുളുമ്പി എന്നുള്ള പാട്ട് കേൾക്കാം. ധാരാളം ശ്രോതാക്കൾ
2: അടുത്ത
1: പാട്ടിന് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട്
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ,
1: ശരി.

0: ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ, ഗാനസ് എല്ലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ആ പേര് പറഞ്ഞോളൂ.
3: ഹലോ,
2: ആ പേര്
3: ഐവർകാല
2: മധുസൂദനൻപിള്ള. ആ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: ഇന്ന് April 19 ജാനകിയമ്മയും യേശുദാസും കൂടെ പാട്ട് മഴ പെയ്താൽ കുളിരാണെന്ന് എന്നെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ പാട്ടുണ്ട്. നമ്മുടെ രവീന്ദ്രൻ മാഷാണ് എന്റെ
2: സംഗീതം.
3: അപ്പം ജാനകിയമ്മയുടെ മരണം വളരെ എന്നെ സംബന്ധിച്ച് വളരെയധികം വിഷമം ഉണ്ടാക്കിയായിരുന്നു.
2: മലയാളികളെ സംബന്ധിച്ച്
3: ഞാൻ അന്ന് മലയാളികളെ മൊത്തം ഞാൻ ജാനകിയമ്മയുടെ പാട്ടുകൾ പണ്ടൊരിക്കൽ സെലക്ട് ചെയ്ത് കൊച്ചിയിലെ റെയിൻബോയിലൊക്കെ അയച്ച പാട്ടുകൾ മുഴുവൻ കേൾപ്പിച്ചായിരുന്നു. ഒരു രണ്ടു കൊല്ലമായി അത്. ജാനകിയമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായിക, ജാനകിയമ്മയാണ്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞത് ഏതാണ്ട് ഒരു 9 ആയപ്പോഴാണ് ഞാൻ അറിയുന്നത്, മരിച്ചു എന്നുള്ളത് ഇങ്ങനെ TV എഴുതി കാണിച്ചത്. അന്ന് ഞാൻ ഉറങ്ങിയില്ല, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാനിങ്ങനെ അവരുടെ ഈ പഴയ പാട്ടുകള്, സന്ധ്യ എന്നുള്ള പാട്ടുകളെ നെഴലായി ഒഴുകി വരും, ഇങ്ങനെ താനേ തിരിഞ്ഞും മറിഞ്ഞും, ഇങ്ങനെയുള്ള ഈ പാട്ടുകളെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടുകളാണല്ലോ. അപ്പൊ അത് അന്ന് എനിക്ക് ഉറക്കം വന്നില്ല. അന്ന് ഞാൻ പിന്നെ സ്റ്റാറ്റസിലൊക്കെ ഈ പാട്ടുകളെല്ലാം ഞാൻ ഇട്ടായിരുന്നു. അമ്മയുടെ പാട്ടുകൾ ഒരിക്കലും മറക്കത്തില്ല. പാട്ടുകളിൽ കൂടി ഈ മഹാഗായിക എന്നും ജീവിക്കും. ഏതാണ്ട് 48,000 പാട്ടുകൾ പാടിയിട്ടാണ് അമ്മ ഭൂമിയിൽ നിന്നും മടങ്ങിയത്. അപ്പൊ അതുപോലെ മലയാളത്തിൽ തന്നെ ഏതാണ്ട് 12,000 പാട്ടുകൾ അവര് പാടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് ഞാൻ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുകയാണ്.
2: ഈ പാട്ട് എഴുതിയത് എസ് രമേശൻ നായരാണ്.
3: എസ് രമേശൻ നായർ, അത് തന്നെ.
2: പാട്ട് കേൾക്കാം. മഴ പെയ്താൽ കുളിരാണെന്ന് എന്റെ അമ്മ പറഞ്ഞു, മഴവില്ലിന് നിറമുണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞു എന്നുള്ള പാട്ട്.
3: സജീവാണ്.
2: സജീവ്
3: മനസ്സിലായല്ലോ.
2: ഓ, പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആ ഹലോ, ആ പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് മദനദാസ്.
0: മദനദാസ്? ആ,
1: അതെ.
0: അതേട്ടാണ് വിളിക്കുന്നേ.
1: അല്ല, എനിക്ക് നേരത്തെ 12 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്.
0: ആ, ഏത് പാട്ടാ വേണ്ടത് മദനദാസിന്?
1: ഈ യുഗം കഴിയുഗം ഇവിടെല്ലാം പുതുമുഖം, വാഴവേമായമാണെന്ന് തോന്നുന്നു സിനിമ.
0: ആണ്, വാഴവേമായ എന്ന ചിത്രത്തിലെ ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പോയി മുഖം എന്നുള്ള പാട്ട് യേശുദാസ് പാടിയത്. വയലാറും ദേവരാജനുമാണ് ഈ പാട്ട് ഒരുക്കിയത് വാഴവേമായ എന്ന ചിത്രത്തിന് വേണ്ടി. ഈ ചിത്രം കണ്ടിരുന്നോ?
1: പഴയ കാലത്തെ കണ്ടിട്ടുണ്ട്.
0: ആ,
1: എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, 10-22 വയസ്സായി.
0: പാട്ട്, ഈ പാട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് എന്റെ ഭാര്യ അമ്മിണി, മകള് അമിത ദാസ്, കൊത്തുമക്കള് കുഞ്ചു കുക്കു,
0: ഇവർക്കൊക്കെയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: എന്റെ മരുമകൻ, എന്റെ മരുമകനും.
0: ഇത്രയും പേർക്ക് സമർപ്പിക്കുക, ഒരുപാട് പേരുണ്ട്. ഇനിയും പറയാം, പേര് ഇനിയും ഉണ്ട് പറയാം അല്ലേ? ഇത് ഏതാ സ്ഥലപ്പേര് ഇവിടെ നിന്ന് പറയൂ. പേര് ഞാൻ
1: കരുവാടി.
0: ആ,
1: കരുമാടിക്കുട്ടൻ. ആ, പണ്ടൊരു നാടകാലമാണെന്ന് തോന്നുന്നു. കരുമാടിക്കുട്ടൻ്റെ പേരിലുള്ളത് നാടകാലം ഉണ്ടായിരുന്നു. കരുമാടിക്കുട്ടന്മാർക്ക് ഒഴുകും തോപ്പിൽ ഒരു കാര്യം വിഷുവാൻ കാറ്റേ വാർന്നു പറഞ്ഞു.
0: അപ്പൊ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ, ഈ യുഗം കലിയുഗം എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ.
1: ആ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ആ നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് വനജ, ഞാൻ കണ്ണൂരിനെ വിളിക്കുന്നത്.
0: ആ എന്ത് പേര്?
1: വനജ
0: വനജ.
1: കണ്ണൂരി.
0: വനജ കണ്ണൂരിൽ. ആ ഏത് പാട്ടാണ് വേണ്ടത്? ഏത് പാട്ട് വേണം?
1: എനിക്ക് ചിലമ്പിലെ
0: ആ
1: താനും തളരും ആ പാട്ടില്ലേ,
0: താരും തളരും മെഴുകൂട്ടി എന്നുള്ള
1: പാട്ട്,
0: പാട്ട്. ആ
1: വെണ്ണിപ്പൂച്ചിയുടെ പാട്ട്
0: ആ
1: നല്ല പാട്ടാണ്.
0: ആ
1: ആ പാട്ടാണ് വേണ്ടത്.
0: ആ പാട്ട് പാടുവോ?
1: ഇല്ല, പാടൊന്നുമില്ല, ഞാൻ കേൾക്കാറുണ്ട്.
0: ഇത് ചിലമ്പ് ചിത്രം അല്ലേ? ചിലമ്പ് എന്ന് പറഞ്ഞ ചിത്രം.
1: ഭരതൻ ചോദിച്ച പാട്ട്.
0: ആ ഇന്നലെ ഭരതന്റെ ഓർമ്മദിനമായിരുന്നു.
1: ഓർമ്മദിനായിരുന്നു, അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് പരിപാടി ഇല്ലല്ലോ, അപ്പൊ പിന്നെ പിന്നെ പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു. നല്ല പാട്ടല്ലേ
0: അദ്ദേഹമാണ് ഈ പാട്ട് പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ്
1: എഴുതിയിരിക്കുന്നത്.
0: ആ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിലെ പാട്ട് എഴുതിയിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ്, ഭരതൻ തന്നെയാണ്.
1: അതെ, അതുപോലെ
0: യേശുദാസ്.
1: താഴ്വാരത്തിന്റെ സംഗീതം ഉണ്ടല്ലോ,
0: ആ
1: അങ്ങനെ
0: അത്. ആ
1: പരസ്പരം മാറിപ്പോകുമ്പോ
0: ആ
1: ഓർത്തെടുത്തത് പറഞ്ഞതാ.
0: ആ അത് കൃത്യമായി പറയണമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ ഓർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു.
1: ഞാൻ പാട്ട് കേൾക്കും ചില, പ്രത്യേകിച്ച് പഴയതെന്നൊക്കെ പറയുമ്പോൾ പഴയ പാട്ടൊക്കെ, കുറച്ച് പഴയ പാട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ കേൾക്കും, സംഗീതമൊക്കെ മനസ്സിലിരിക്കും. ഇപ്പൊ ഉള്ളതൊന്നും എന്റെ മനസ്സിലിരിക്കില്ല. ഞാൻ അങ്ങനെ അധികം പുതിയ പാട്ട് അധികം ശ്രദ്ധിച്ചാലൊന്നും മനസ്സിലാവില്ല.
0: ആ ഇത് ഒരു മണിക്കുള്ള ഈ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കുന്നവർ, ഇതിൽ മാത്രമല്ല ഇഷ്ടഗാന പരിപാടികളിലേക്ക് വിളിക്കുന്ന മിക്ക ശ്രോതാക്കളും പഴയ പാട്ടുകളാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും പുതിയ പാട്ടുകൾ വളരെ കുറച്ച് ആൾക്കാരെ ആവശ്യപ്പെടാറുള്ളൂ.
1: അത് പഴയ പാട്ട് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് തിരുവനന്തപുരം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്താ പറയാ, ഒരു ഓർമ്മയാണ്. പിന്നെ പരിപാടികളും പിന്നെ മറ്റേ പിന്നെ അയ്യോ ലളിത സംഗീത പാഠം, അതുപോലെ സമൂഹഗാന പാഠം, അങ്ങനെയുള്ള ഇതിനുള്ള കുറെ ഓർമ്മകൾ. നമ്മൾ സമയം വരെ നിശ്ചയിക്കുന്നത് സാർ അങ്ങനെ നോക്കിയായിരുന്നു ഒരു കാലത്ത്. അപ്പോ വിദ്യാഭ്യാസ രംഗം തുടങ്ങിയല്ലോ
0: ആകാശവാണിയിലെ പരിപാടികൾ കേട്ടായിരുന്നു. സമയം പോലും ജീവിതക്രമമൊക്കെ നിശ്ചയിച്ചിരുന്നു.
1: അതെ, അതുപോലെ സിലോണ്, അതൊക്കെ നമ്മള് എന്താ പറയാ ഓർമ്മയില്. മറ്റുള്ള ചാനലുകള്, സോറി, സ്റ്റേഷനുകൾ എത്ര തന്നെ കേട്ടാലും പിന്നെ എങ്ങനെയൊക്കെ ആയാലും ഈ ഒരു ഇത് തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, അതുപോലെ സിലോൺ, അത് മറക്കാനാവാത്ത ഒരു ഓർമ്മകളാണ്.
0: ഓ സന്തോഷം. അപ്പൊ ആവശ്യപ്പെട്ട പാട്ട് കേട്ടല്ലോ, താരും തളിരും മെഴുകൂട്ടി എന്നുള്ള പാട്ട്. ഈ പാട്ട് ഓ ഇത് സംഗീതം നൽകിയത് അവസേപ്പിച്ചനാണ്, എഴുതിയത് ഭരതനാണ്. ഈ ചിത്ര സംവിധാനം ചെയ്ത ഭരതൻ തന്നെയാണ് ഈ ഈ പാട്ട് എഴുതിയത്. യേശുദാസ് ലതികയും പാടിയത്. പാട്ട് കേൾക്കാം.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. പേര്?
2: എന്റെ പേര് സുശീല. തലയറപ്പറമ്പ് വടകരയിലാണ് എന്റെ വീട്. ആദ്യമേ പാട്ട് പറയട്ടെ. എനിക്ക് മഞ്ഞലയിൽ മുങ്ങിത്തോർച്ച കളിത്തോടിലെ പാട്ടാണ് വേണ്ടത്. എന്റെ മോന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഞാൻ ഒരു 6 മാസം മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചായിരുന്നു. ഞാൻ കുറെ നാളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മറ്റേ ഞാൻ മിക്കവാറും പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. നോവൽ വായനയൊക്കെ എപ്പോഴും സാറ്, അതൊക്കെ ഇപ്പോഴുണ്ടോ? ഞാൻ അങ്ങനെ കേൾക്കാറില്ലായിരുന്നു.
1: നോവൽ സഞ്ചാരം എന്ന പേരിലാണ്. രാവിലെ 8:30 8:30 രാവിലെ നോവൽ സഞ്ചാരം എന്ന പേരില.
2: എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പഴയ കഴിഞ്ഞുപോയവരുടെ ശബ്ദം കേൾപ്പിക്കുമല്ലോ.
1: കാലം സാക്ഷി
2: അതൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പിന്നെ കൊറേടെ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു മോൻ മരിച്ചുപോയത് കൊണ്ട്. അതുകൊണ്ട് വീണ്ടും ആകാശവാണിയാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ എപ്പോഴാണ് പ്രക്ഷേപണം ചെയ്യണമെന്ന് അറിയാമല്ലോ. നമ്മളങ്ങനെ പരിപാടി കേട്ടിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത്. ഒത്തിരി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
1: തിരുവനന്തപുരം

0: ഇതിന്റെ പ്രോഗ്രാമാണോ കൂടുതലും കേൾക്കുന്നത്?
1: തിരുവനന്തപുരം എനിക്കറിയാം, പക്ഷെ കൊച്ചി കിട്ടുമെങ്കിൽ അത് അത്ര ക്ലിയർ ആകില്ല. തിരുവനന്തപുരമാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. അതുകൊണ്ട് ഗാനസഭാവ് എഴുത്തുപെട്ടി പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഗാനസഭാവത്തിലെ
0: ഫോൺ ഔട്ട് പരിപാടി
1: എഴുത്തുപെട്ടിയിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: ജയചന്ദ്രൻ പാടിയ പാട്ടാണ്, പി ജയചന്ദ്രനാണ് ഈ പാട്ട് പാടിയത്.
1: പാട്ടാണ് എനിക്കിഷ്ടമാണ്, ഓരോരുത്തരെ വിളിക്കാൻ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല.
0: ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. പാട്ട് കേൾക്കാം.
1: മോന് വേണ്ട, മോൻ ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
0: മകന്റെ ഓർമ്മകൾക്കായിട്ട് നീ മാത്രം വന്നില്ലല്ലോ. പാട്ട് കേട്ടോ,
1: ഓർക്കുമ്പോ ഹൃദയം പൊട്ടും.
0: പാട്ട് കേട്ടോളൂ.

0: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
1: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ നാഗവല്ലി എന്നാണോ പേര്?
2: അല്ല സാറേ, എന്റെ പേര് രമ്യ എന്നാണ്. ഞങ്ങള് കോട്ടയത്ത് നിന്നാണ്.

0: ഇങ്ങനെ
1: അല്ല,
0: ഞാൻ
1: നാഗവല്ലി
0: കുഞ്ഞിലേ
1: എന്ന് വിളിക്കുന്നുണ്ടോ?
0: ആ
1: വിളിക്കുന്നത്
0: ഞാൻ
1: കേട്ടു അത്.
0: ആദവനെ പാട്ട് പറഞ്ഞ
1: ഏത് പാട്ടെന്ന് പറഞ്ഞോളൂ.
0: മണിച്ചിത്രത്താഴിലെ ഒരു മുറയിൽ നല്ല പകർത്തായി ഞാൻ കുഞ്ഞിന് കൊടുക്കാം. അവൻ കുഞ്ഞിന്റെ പേര് റിഷാൻ എന്നാണ്, റിഷാൻ പീടി.
1: റിഷാൻ
0: പനച്ചിക്കാട് കോട്ടയം ജില്ലയിലെ
1: കോട്ടയം
0: പനച്ചിക്കാട്.
1: പനച്ചിക്കാട്.
0: അതെ അതെ അതെ അതെ, ഞങ്ങൾ ഒരു മണി മുതൽ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തിയത്.
1: ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
0: ഞങ്ങൾ ആദ്യമായിട്ട് വിളിക്കുകയാണ് സാറേ.
1: ഓ, ആദ്യമായിട്ടാണോ? അതെന്റെ ഒരു സന്തോഷമുണ്ട്. അതാണ്
0: ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ കുഞ്ഞാണ് പറഞ്ഞത് തുടങ്ങിയപ്പം തൊട്ട് വിളിക്കാനേ. 5 വയസ്സാകും, LKG യിലാ പഠിക്കുന്നേ.
1: അപ്പൊ അത് വിജയിച്ചു. എന്താ പേര് LKG കാരൻ?
0: LKG യിലാണ് പഠിക്കുന്നത്. അപ്പോ എനിക്ക്
1: റിഷാൻ.
0: നാഗവല്ലി വന്ന് പാട്ട് വേണം, മണിച്ചിത്രത്താഴിലെ പാട്ട് വേണം,
1: ഓ
0: നാഗവല്ലി അതാണ് എടുത്തപ്പോഴേ നാഗവല്ലി എന്ന് പറഞ്ഞതാണ്. പറ ആളങ്ങ് ആകെ എക്സൈറ്റഡ് ആണ് സാർ. അതാ ഞങ്ങൾ വിളിച്ചിട്ട് ഒത്തിരി തവണ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ.
1: ആദ്യമായിട്ട് കിട്ടിയതല്ലേ എന്റെ ഒരു.
0: അതെ അതെ അതെ അതെ അതെ. അപ്പൊ ഓഗസ്റ്റ് 16 അവന് 5 വയസ്സാകാണ്.
1: 5 വയസ്സ് തികയാണ്. അപ്പോ ജന്മദിനാശംസകൾ നേരത്തെ തന്നെ.
0: താങ്ക് യു.
1: അതെ അതെ, വെൽക്കം. മണിച്ചിത്രത്തായാലും പാട്ട് കേട്ടാലോ? പാട്ട് പാടുന്നുണ്ടോ?
0: ഇല്ല പാടുന്നില്ല സാറേ.
1: പാട്ട് കേട്ടോളൂ, പാട്ട് കേട്ടോളൂ.
0: താങ്ക് യു സാറേ.

0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ,
1: ഞാൻ
0: പേര് പറ.
1: ആലപ്പുഴയിൽ നിന്ന് മായയാണ്.
0: മായ.
1: ആ
0: ആ, ഏത് പാട്ടാ വേണ്ടത്?
1: അയാൾക്കതേതാണ് സിനിമയിലെ യേശുദാസ് വാടി പാട്ട്. ഏതോ
0: ഏതോ നിദ്രിതൻ,
1: ഏതോ ആണ് വേണ്ടത്.
0: ഏതോ നിദ്രിതൻ പൊന്മയിൽ പീലിയിൽ ഏഴ് വർണ്ണങ്ങളും നീർത്തി എന്നുള്ള പാട്ടല്ലേ?
1: അതെ,
0: അയാൾ കഥ എഴുതുകയാണ് എന്ന
1: ഞാൻ
0: ഇത്രയുള്ളൂ.
1: കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല.
0: ആ, ഇന്ന് തുടക്കം തൊട്ട് വിളിച്ച ഒരാൾക്ക് ഇപ്പോഴും തൊട്ട് ഈ തൊട്ട് മുന്നത്തെ കോളാണ് കിട്ടിയത്.
1: അങ്ങനെ ആദ്യമായിട്ട് വിളിക്കുക.
0: ആ, ഈ ചിത്രം കണ്ടിരുന്നോ?
1: കണ്ടായിരുന്നു.
0: ആ, ഈ ചിത്രം കാണാത്തൊരു വളരെ വിരളമാണ്.
1: അതെ അതെ
0: സാഗർ
1: അതെ അതെ
0: കോട്ടപ്പുറത്തിൻ്റെ
1: നല്ല
0: അല്ലേ?
1: ചിത്രം.
0: വിദ്യാസാഗർ
1: അതെ
0: എന്ന
1: അതെ
0: സാഗർ കോട്ടപ്പുറം എന്ന എഴുത്തുകാരൻ്റെ അല്ലേ?
1: അതെ,
0: മോഹൻലാലിൻ്റെ.
1: എത്ര കണ്ടാലും
0: ആ,
1: സിനിമയിൽ നമുക്ക് കാണണമല്ലോ.
0: ഇത് പാട്ട് എഴുതിയത് കൈതപ്രമാണ്, സംഗീതം രവീന്ദ്രൻ. പാട്ട് പാടുവോ?
1: ഇല്ല,
0: ആ,
1: പാട്ട് കേൾക്കും.
0: അപ്പൊ ആദ്യമായിട്ട് വിളിച്ചല്ലേ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: അതെ അതെ,
0: വിശേഷങ്ങൾ
1: നല്ല വിശേഷം. മഴയാണ്, രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ്.
0: മഴയാണോ? ആ,
1: ഇപ്പൊ ഇച്ചിരി ചെറുതാണ്. പിന്നെ വിശേഷങ്ങളൊക്കെ എല്ലാരും, വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഉണ്ട്, മൂന്ന് മക്കളുണ്ട്. എനിക്ക് രണ്ട് മോള് നേഴ്സാണ്, തൃശ്ശൂര് കലാ ശ്രമിച്ചു. പിന്നെ മോഹനുണ്ട്, രണ്ടാമത്തെ മോനാണ്. മോഹനൊരു കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. മോള് തിരുവനന്തപുരത്ത് പഠിക്കുന്നു, ഫിസിയോതെറാപ്പി പഠിക്കുന്നു.
0: ഫിസിയോതെറാപ്പി പഠിക്കണം.
1: അതെ,
0: ഇന്നിപ്പോ ഈ ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ.
0: ഏതോ നിദ്രിതൻ പൊന്മയിൽ പീലി എന്നുള്ള പാട്ട് കേൾക്കാം.

ഇന്നത്തെ ഗാനസല്ലാപത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കളുടെ വിശേഷങ്ങളും ഓർമ്മകളും എല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള

0: ശ്രോതാക്കളുടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിച്ചത് കുരിപ്പുഴ സജി. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം അശ്വിനി അമ്പലക്കുട്ടൻ, ആർ രാജേശ്വരി.

0: expected heavy rainfall over West Bengal, Sikkim, Bihar, Odisha for the next 3 to 4 days. At the Commonwealth Games, Indian weightlifter Lovpreet Singh won a silver medal in the men's 110-kilogram category, while Seema Kali Ramna bagged a bronze medal in women's discus throw at Glasgow last night. Australia continued to lead the standings with 110 medals, while India were 10th with 17 medals on day 8. India's medal count includes 3 gold, 10 silver and 4 bronze. In women's discus throw, Seema Kali Ramna clinched a bronze medal with 58.65 metre, while compatriot Nidhi Rani finished 4th. Earlier in the day, Neeraj Chopra qualified for men's javelin throw finals. Javelin throwers Rohit Yadav and Yashveer Singh have also entered the finals. And now before we end the bulletin, the headlines once again. Lok Sabha passes the Registration of Births and Deaths Amendment Bill 2026. Both houses of parliament adjourned for the day amid opposition uproar over several issues. Hyderabad police registers FIR against Meta India officials for spreading objectionable content on Prime Minister Narendra Modi. Families of injured Delhi police personnel during CJP protest demand justice, call for greater protection during public demonstrations. Pakistani forces continue brutality against peaceful protesters in Pakistan-occupied Jammu and Kashmir, over 120 protesters reportedly killed. And flood situation continues to be grim in Odisha, nearly 8 lakh people badly affected in 13 districts. With that, we end the midday news.
1: Agashwani. Samim. 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം അവസാന ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.
3: അമ്മേ, ഇതാമേ പ്രസാദം.
4: അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ.
3: അച്ഛൻ ചന്തമുക്കി നിൽക്കുന്നെന്ന് ചേട്ടൻ പറഞ്ഞു.
4: നീ അവനെ കണ്ടോ?
3: ചേട്ടൻ അമ്പലത്തിൽ വന്നിരുന്നു.
4: അവനെവിടെ?
3: ഇങ്ങോട്ട് പോന്നല്ലോ. അമ്മ കണ്ടില്ലേ?
4: ഇല്ലല്ലോ.
5: കുടിക്കാൻ എന്തോന്നാ ഉള്ളത്?
4: ജീരകവെള്ളം കാണും, എടുത്തോണ്ട് വരാം.
3: രാഘവനെ കണ്ടു അച്ഛ.
5: നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആ മൂധേവിയെ തിരക്കിയാ പോയതെന്ന്? എന്റെ പട്ടി പോകും ആ കുരുത്തം കെട്ടവനെ അന്വേഷിച്ച്.
3: ഞാൻ വിചാരിച്ചു അച്ഛൻ അവനെ തിരക്കി പോയതാണെന്ന്. അവൻ വന്നു എന്ന് അച്ഛൻ 2-3 പ്രാവശ്യം ചോദിച്ചല്ലോ.
5: ചോദിച്ചിരിക്കാം, എന്ന് വെച്ച്?
3: അച്ഛൻ പുറത്തു പോകാൻ നേരത്ത് തന്നെത്താൻ പറയുന്നതും കേട്ടു അവനെ കണ്ടുപിടിക്കണമെന്ന്.
5: ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒരുപക്ഷേ പറഞ്ഞിരിക്കാം. എന്ന് വെച്ച് ഞാൻ അങ്ങ് തിരക്കാൻ പോയി കളയുമോ ആ കഴിവേറിയെ? അവനെ കണ്ടില്ലെങ്കിൽ എനിക്കെന്താ ചെയ്തം?
3: ചേട്ടൻ കേട്ടെന്ന് പറയുകയും ചെയ്തു. അച്ഛൻ ചന്തമുക്കിൽ വെച്ച് ചിലരോടൊക്കെ രാഘവനെ കണ്ടു എന്ന് ചോദിക്കുന്നത്.
5: അവനപ്പോഴവിടെ ഉണ്ടായിരുന്നു?
3: ഉണ്ടായിരുന്നു.
5: അല്ല, ഒരുപക്ഷെ ചോദിച്ചെങ്കിൽ തന്നെ അതവനെ കാണണമെന്ന് വെച്ചാണോ? ഷടാ, കാണുന്നവരോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചിരിക്കും. അടേ അടേ, നീ അമ്പലത്തിൽ നിന്ന് വന്നതല്ലേ? ആ, അകത്ത് പോ, അകത്ത് പോ.
4: വെള്ളം. പിള്ളച്ചേട്ടൻ വന്നിരുന്നു.
5: എന്നിട്ട്?
4: അല്പം മുമ്പ് പോയതേ ഉള്ളൂ.
5: വിശേഷിച്ചു വല്ലതും പറഞ്ഞോ?
4: ഇതുവരെ നമ്മൾ ചേട്ടനുമായി സംസാരിച്ചിട്ടില്ലാത്തതല്ല.
5: അതെന്തെന്നാ അങ്ങനെ?
4: നമ്മുടെ ചരിത്രം.
5: ഓഹോ, ഒന്നും വിടാതെ?
4: ഒരു മറയുമില്ലാതെ.
5: ഇപ്പോഴത് പറയാൻ കാരണം?
4: ആവശ്യപ്പെട്ടിട്ട്.
5: എന്നിട്ട്?
4: പിള്ളച്ചേട്ടന് വല്ലാതെ ഹൃദയം നൊന്തു. ഒരായുഷ്കാലം മുഴുവൻ ചേട്ടനെ അറിയിക്കാതെ ഒളിച്ചു വെച്ചല്ലോ എന്നോർത്ത്.
5: എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറയുകയില്ലായിരുന്നു.
4: അതെന്താ?
5: ഈ പ്രായമായിട്ടും എനിക്കത് പറയാൻ പേടി.

ഒരേ പ്രായം, ഒരേ തരം, പ്രാണസ്നേഹിതൻ. പക്ഷേ ആ മനുഷ്യനെനിക്ക് അച്ഛനോ ചേട്ടനോ അമ്മാവനോ എല്ലാം കൂടിയാണ്. പാർവതി, അകത്തു പോ, ഞാനിവിടെ തനിച്ചൊന്നിരിക്കട്ടെ കുറച്ചു നേരം.

0: ചന്ദ്ര, ഇപ്പോഴെങ്ങാണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? കാലിൽ മരുന്ന് തേച്ച പോലെ ഉടനെ ഇനി എങ്ങോട്ടാ?
1: ഇപ്പൊ പോകുന്നത് തിരിച്ചു വരാനല്ല.
0: വരാതെ പിന്നെ?
1: ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്.
0: ആരെ ഈ ഞങ്ങള്?
1: ഞാനും മാധവിയും.
0: പോകുന്ന പോലെ എങ്ങോട്ട്? അതും ആ കൊച്ചിനെയും കൊണ്ട്?
1: അതെനിക്ക് നിശ്ചയമില്ല. ഇവിടെ ഇനി താമസിക്കുന്നില്ല എന്ന് മാത്രം നിശ്ചയിച്ചു.
0: എന്തൊന്ന്? മുഴുഭ്രാന്തിൽ തന്നെ ചെന്നെത്തിയോ നീ? ഒരിക്കൽ പറയും ജോലി കളഞ്ഞു വിളിച്ചെന്ന്, പിന്നൊരിക്കൽ പറയും വീട് വിട്ടു പോണെന്ന്.
1: എല്ലാവർക്കും ആശ്വാസമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയാൽ. പോകുന്ന ഞങ്ങൾക്കും നിൽക്കുന്ന നിങ്ങൾക്കും. ഞങ്ങളിവിടെ ഉണ്ടായാൽ ആർക്കും കാണില്ല സ്വസ്ഥത.
0: ഞങ്ങളും നിങ്ങളും അവിടെ വരെ ചെന്നെത്തി സ്വസ്ഥത ആർക്കും കാണൂല. അത്രേ ആർക്കാശ്വാസമെന്ന്? അതെടാ, എല്ലാം സ്വസ്ഥമാകും ഒന്നോടെ. ഞങ്ങളെയും കൊന്ന് ഈ വീടും കത്തിച്ച് ആ ചാമ്പലും കൊണ്ടുപോയാൽ.
1: ദേഹവും മനസ്സും ഇളക്കിയത് കൊണ്ട് വിശേഷമില്ല അച്ഛാ. മാറ്റമില്ല എന്റെ തീരുമാനത്തിന്. അതുകൊണ്ട് ശാന്തനായി ഞങ്ങളെ യാത്രയാക്കണം. ഇത് സംഭവിച്ചേ തീരൂ. പൊട്ടിച്ചുകൂടാത്ത പൊട്ടിച്ചിട്ട് ഏച്ചു കെട്ടിയാൽ ഉറക്കില്ല.
0: നിനക്കോ തല തിരിഞ്ഞു? അതും പോരാഞ്ഞിട്ട് ആ സാധു പെൺകുട്ടിയെ കൂടി ചുറ്റിക്കണോ നിനക്ക്? അവൾ സ്വമേധയാ സമ്മതിച്ചവരെ. ഇല്ല, അവൾ ഒരിക്കലും സമ്മതിക്കുകയില്ല.
1: അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കഴുതയാണോ അവൾ? ഇവിടം വിടും മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതും കഴിഞ്ഞാണ് ഇപ്പോൾ വന്നത്.
0: ഒരു യുവാവിൻ്റെ ഭാവി അപകടത്തിലായാൽ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നീ ഒന്നോർത്തു, ഒരു പെൺകുട്ടിയുടെ ഭാവി തകരാറിലായാൽ പിന്നെ നീക്ക് പോക്കില്ല. അവൾക്കാണെങ്കിൽ വളരെ നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുക. അപ്പോഴാ ആ ജീവിതം നീ തകർക്കാൻ പോകുന്നത്.
1: ഞാൻ അച്ഛൻ്റെ മകനാണെങ്കിലും ഒരു ജീവിതം തകർക്കില്ല അച്ഛാ. നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാഹം കൊണ്ട് എൻ്റെ പെങ്ങൾ നന്നാവണ്ട. അല്ലെങ്കിലെന്താ, ജീവിതം തകർന്ന ഒരുത്തിയുടെ മകളല്ലേ അവൾ. അവൾ എന്തിനു തകർച്ചയെ പേടിക്കണം?
0: ചന്ദ്ര മോനെ, നീ അവളെങ്കിലും വിട്ടുതരില്ലേ?
1: ഞങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ പിറന്നവരാണ്. ഞങ്ങൾക്ക് ഒരേ അനുഭവം, ഒരേ കടമ, ഒരേ വിധി.
0: ചന്ദ്ര,
1: അച്ഛൻ ഇന്ന് എന്നെ വിളിക്കുമ്പോ തൊണ്ടയിടറുന്നു, കണ്ണീരും വരുന്നു. എന്റെ അമ്മയുടെ കരച്ചിലും വീർപ്പും മുട്ടലും കണ്ടിട്ട് അലിവില്ലാതെ മുഖം തിരിച്ചപ്പോ, കണ്ട സ്ത്രീകളുടെ കിണിയിൽ ചെന്ന് വീണപ്പോ, അപ്പോ ഓർക്കണമായിരുന്നു മക്കളെയും വീടിനെ പറ്റി.
0: മോനെ, നീ എന്നെ എന്തും പറഞ്ഞു, ഞാൻ കേൾക്കും. കേൾക്കേണ്ടവനാ. ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, ശരിയാ, മരണം വരെ ഞാൻ അനുഭവിക്കണം അതിന്റെ ശിക്ഷ. പക്ഷേ ആ പരമനിർദോഷിയെ പറ്റി ഒരക്ഷരം പൊല്ലാത്തത് പറഞ്ഞാൽ നിന്റെ നാക്ക് പുഴുത്തു പോകും, പിന്നെ ആയുസ്സിൽ ഗതി കിട്ടൂല.
1: എനിക്കും എന്റെ പെങ്ങൾക്കും എന്തു വേണം സംഭവിക്കട്ടെ, അതോർത്ത് ആരും ദുഃഖിക്കണ്ട. മാധവി, മാധവി
0: മോളെ.
2: അച്ഛാ.
0: മോളെ, നീ ഞങ്ങളെ വിട്ടുപോവുകയാണോ?
2: ചേട്ടനെ എങ്ങനെ ഒറ്റ കേക്കു അച്ഛ? അമ്മേ, ഞങ്ങളെ വെറുക്കരുതേ അമ്മേ.
3: ഈ ജന്മത്തു എന്റെ മോളെ.
1: ഞങ്ങൾ പോകുന്നു. ചെയ്ത ഉപകാരത്തിന് നന്ദി.
3: മോനെ ചന്ദ്ര, ഞാൻ എന്തും സഹിക്കും, സഹിച്ചതിനതിരില്ല. പക്ഷേ ഇത് വേണമായിരുന്നു മോനെ, എന്റെ അടുത്ത് ഈ പിച്ചക്കാരന്റെ വാക്ക്.
2: അയ്യോ അമ്മേ.
3: പോകുഞ്ഞേ, തളരാതെ, നടക്കേണ്ടത് നടക്കട്ടെ.

0: നിന്ന നിലയ്ക്ക് ഈ ഭൂമി വളർന്ന് അങ്ങ് താണിരുന്നെങ്കിൽ.
1: കഥയിലാണങ്ങനെ, ഇത് ജീവിതമാണ്.
0: അറിഞ്ഞോ കേശ?
2: കണ്ടു.
0: പിന്നെ ഇങ്ങോട്ട് പോകുന്നത്
2: ഒന്നിച്ചു മുങ്ങിച്ചാവാൻ. രാഘവൻ ഇനിയും വന്നില്ലേ?
1: വരും ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
0: വരുമോ? അവൻ എന്ന് വരും?
1: എന്റെ കണ്ണടയുന്നേ അന്ന്.
0: അന്ന് അന്ന് ആരെ കാണാം? ആർക്ക് കാണാം?
2: ഞാൻ കൊണ്ടുവരും അവനെ. എങ്ങനെയും എവിടെ നിന്നും.
1: പാഴ്വേലയ്ക്ക് മെനക്കെടരുത്. അവൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ചേട്ടൻ മറ്റൊന്ന് ചെയ്യാമോ?
2: പറയൂ പാർവതി, ഞാൻ എന്തു വേണം?
1: എനിക്ക് എനിക്ക് ഒരു ജോലി തരുമോ ചേട്ടാ? ഇനി എന്തുണ്ട് എനിക്ക് ചെയ്യാൻ? എത്താൻ ഒരു കടവിനിയുണ്ടോ? തുഴയേണ്ട വഴി നിശ്ചയമുണ്ടോ? തുഴയും തോളിൽ ചാരി വഞ്ചിയിൽ എങ്ങനെ തനിച്ചു കുത്തിയിരിക്കും? തണുത്ത പാദരാത്രിയിൽ അന്തമറ്റ ശൂന്യതയെ നോക്കി.
0: ചെയ്ത ജോലിക്ക് കിട്ടിയ കൂലി കൊണ്ട് തൃപ്തിയായില്ലേ പാർവതി?
1: കൂലി ആരാണ് ആശിച്ചത്?
2: നീ ഒന്നോർത്ത് ആശ്വസിക്കൂ പാർവതി. നീ തനിച്ചല്ല വഞ്ചിയിൽ, രണ്ടുപേരും കൂടിയുണ്ട്. നിന്നോടൊത്ത് ഭീഷ്മവ്രതമെടുത്ത എൻ്റെ ഗോവിന്ദനും നിങ്ങളെ ആ വഞ്ചിയിലെത്തിച്ച ഭാഗ്യം കെട്ട ഞാനും.
1: വേണ്ട വേണ്ട, മറ്റാരും അതിൽ കയറരുത്. എനിക്കുള്ളതാണ്, എനിക്ക് മാത്രം.

കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: ഗീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾ ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്. ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, ഒരു EMI ഫ്രീ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിട പറയും നേരം, ഒറ്റമുറിയിലെ ജാലകം. തുടർന്ന് ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം എന്നിവ കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോസ്മിക് കലണ്ടർ, കെ ജ ബീനമോൾ സംസാരിക്കുന്നു.

0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ വിജയത്തിന്റെ രുചിക്കൂട്ട്, സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം.
1: സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അത് കാശുണ്ടായിരിക്കണം. ആ ഒരു

0: നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ രണ്ട് ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തെ ഉള്ള കുറെ കുറെ അധികം കാര്യങ്ങളാണ്.
1: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ദി പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ്, ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിലൂടെ.

ആകാശവാണി, സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CAET സ്പോൺസേഡ് പരിപാടി.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.

ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം.

നമുക്കാദ്യം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ONV, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

ഗാനോപഹാരത്തിലിനി പൂജൽ ഖാദർ രചിച്ച് ശ്യാം ഈണം നൽകി. ഉണ്ണമേനോനും ജാനകിയും പാടിയ ഗാനം. ചിത്രം കരിമ്പ്.

ചുനക്കര രാമൻകുട്ടി ഗാനരചന നിർവഹിച്ച ഒരു ഗാനം ഇനി കേൾക്കാം, നന്ദി വീണ്ടും വരിക. ഈ ചിത്രത്തിനു വേണ്ടി ശ്യാമാണ് സംഗീതം നൽകിയത്, പാടിയത് ചിത്ര.

എങ്ങനെയുണ്ട് ആശാനെ? ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ബാലു കിരിയത്താണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. രവീന്ദ്രന്റെ സംഗീതം, ഗായകൻ ജയചന്ദ്രൻ.

മകൻ എന്റെ മകൻ ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന പൂജൽ ഖാദർ, ജോൺസന്റെ സംഗീതം, ഗായകർ യേശുദാസ്, ചിത്രം.

ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ ജയചന്ദ്രനും മാധുരിയും പാടിയൊരു ഗാനം കേൾക്കാം. സാഗര സംഗമം എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്.

ചക്കോരം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച ജോൺസൺ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനത്തെ തുടർന്ന് ചൂണ്ട എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മോഹൻ സിതാര സംഗീതം നൽകി യേശുദാസ് പാടിയിരിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി.

പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി പൂജൽ ഖാദർ വരികളെഴുതി, ഗംഗൈ അമരൻ സംഗീതം നൽകി. യേശുദാസും വാണിയും ജയറാമും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരും, വരുന്നു, വന്നു ഈ ചിത്രത്തിലെ ഗാനമാണിത്. ഗായകർ യേശുദാസും സുജാതയും. ഗാനരചന യൂസഫ് അലിക്കേച്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ

0: 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. യൂസഫ് അലി കേച്ചേരി രചിച്ച്, മോഹൻ സിത്താര സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയതാണ് ഈ ഗാനം, സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനു വേണ്ടി.

എം ഡി രാജേന്ദ്രൻ രചിച്ച് അഭിഷേക് ഈണം നൽകി. കലാഭവൻ മണിയും റെമി ടോമിയും ബ്ലാക്ക് സ്റ്റാലിയൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ജോസഫ് ഒഴുകിയിൽ രചിച്ച് ടി യേശുദാസ് ഈണം നൽകി. അനഘ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 15, ശകവർഷം 1948, ശ്രാവണം 9, 2026 ജൂലൈ മാസം 31 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30:57. FM ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. അവധി എന്ന പേരിൽ ഇന്ത്യയിൽ ഒരു ഭാഷയുണ്ട്. ഏത് നാട്ടിലെ ഭാഷയാണിത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം, ഉത്തർപ്രദേശിലെ അവധ് എന്ന പ്രദേശത്ത് സംസാരിക്കപ്പെടുന്ന ഹിന്ദിയുടെ പ്രാദേശിക ഭാഷാഭേദമാണ് അവധി. ഇനി ഇന്നത്തെ ചോദ്യം, ഏഷ്യൻ നോബെൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയ രാജ്യമേത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ഏഷ്യൻ നോബെൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയ രാജ്യമേത്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനിസൈ. തേനിസയിൽ ഇന്നാദ്യം അരുണാചലം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വൈരമുത്തു, സംഗീതം ദേവ.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

അർദ്ധഗാനം രാസി എന്ന ചിത്രത്തിന് വേണ്ടി പളനി ഭാരതി രചിച്ച്, സെർപ്പി ഈണം പകർന്ന് ഉണ്ണികൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയത്.

0: സ്വന്തം പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ.

0: പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കും.
2: അടുത്ത ഗാനം വൺസ് മോർ എന്ന ചിത്രത്തിന് വേണ്ടി SN സുരേന്ദർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം ദേവാ.

നേരുക്കുനേർ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ്, നോയൽ ജെയിംസ്, അസ്ലം, തബിത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന വൈരമുത്തു, സംഗീതം ദേവ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിനി രാത്രി 10 മണിക്ക് കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദേവ്ദാസ് എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് ഇതുവരെ കേട്ടത്. ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ

അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ തല കൺട്രോൾ റൂമുകൾ ഉണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിൻ്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളും ഉണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, ഉണ്ണത്ത്

അടി വയറിൻ്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിൻ്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഉണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ സിമ്പിൾ ഫാറ്റി ലിവറാണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിൻ്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോഴുണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിങ്ങാണ് ഇതിൻ്റെ ലക്ഷണം. കരളിൻ്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്ത് വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമലായിരിക്കും. നോർമലായാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിൻ്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിൻ്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ

ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, ഗ്രേഡ് 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിൻ്റെ സ്റ്റേജും ഫാറ്റിൻ്റെ അളവും പ്രത്യേകം പറയുന്നു. അത് സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പം ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിൻ്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിൻ്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ
ഇതൊരു മെഡിക്കൽ

എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക,

റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ലക്ഷപ്രഭു എന്ന നാടകത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് കെസ്റ്റർ. ഈ ഗാനത്തിൻ്റെ വരികൾ രാജീവ് ആലുങ്കലിൻ്റേതാണ്. ഈണം പകർന്നത് സെബി നായരമ്പലം.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയ രാജ്യമേത്? ഉത്തരം ഫിലിപ്പീൻസ്. പൊതുസേവനം, സാമുദായിക നേതൃത്വം, പത്രപ്രവർത്തനം, സർക്കാർ സേവനം, സമാധാനം എന്നിവയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് മാഗ്സസെ അവാർഡ്. ഫിലിപ്പീൻസ് പ്രസിഡന്റ് രമൻ മാഗ്സസെയുടെ ഓർമ്മയ്ക്കായുള്ള ഫിലിപ്പീൻസ് സർക്കാരിന്റെ ഈ സമ്മാനം ഏഷ്യയിലെ നോബൽ എന്നറിയപ്പെടുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറി. ഇതിൽ വട്ടവട എന്ന പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണം കേൾക്കാം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ നിമിഷ മൈക്കിൾ. 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ഇസേ തെൻട്രൽ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ, 5:00 അധ്യാത്മരാമായണം 16-ാം ദിവസം, 5:05 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 നാടൻ പാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 കുട്ടികൾക്കായുള്ള പരിപാടി ഇതളുകൾ, 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിൽ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് പരക്കെ മഴ പെയ്തു. ഇന്നും നാളെയും ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റ് വീശാൻ സാധ്യത. മൂന്നാറിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ കേൾക്കാം ടൂറിസം ഡയറി.

പ്രിയ ശ്രോതാക്കളെ, ടൂറിസം ഡയറിയിലേക്ക് സ്വാഗതം. മഴയോട് കൂട്ടുകൂടി തണുപ്പിൽ കമ്പിളി പുതച്ചിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയട്ടെ. ചന്നും പിന്നും പെയ്യുന്ന മഴ, ഒരു കട്ടൻ ചായ, ടൂറിസം ഡയറിയോടൊപ്പം ഒരു യാത്ര, അതും മഴയിൽ കുതിർന്നുറങ്ങി മഞ്ഞിൽ ഉണരുന്ന സ്ഥലത്തേക്ക്, കേരളത്തിന്റെ പച്ചക്കറി ഗ്രാമത്തിലേക്ക്, ഇടുക്കി ജില്ലയിലെ വട്ടവട എന്ന പച്ചക്കറി തലസ്ഥാനത്തേക്ക് പോകാം. കേരളത്തിന്റെ ഏറ്റവും അവസാന ഗ്രാമത്തിലേക്ക് പോകാൻ എറണാകുളം, കോട്ടയത്തു നിന്നും ഒക്കെ വരുന്നവർ നേര്യമംഗലം, അടിമാലി, മൂന്നാർ, മാട്ടുപ്പെട്ടി, കുണ്ടള എന്നിവ കടന്നു പോകേണ്ടതാണ്. നമുക്ക് മൂന്നാറിൽ നിന്ന് യാത്ര തുടങ്ങാം. മൂന്നാറിൽ എത്തിയപ്പോൾ തന്നെ ഉയരത്തിൽ നിന്ന് പ്രകൃതിയെ കാണുന്നതിന്റെ ഭംഗി അറിയുന്നുണ്ട്. ഇനി ഇതിലും ഉയരത്തിലേക്കാണ് യാത്ര. 10-13 കിലോമീറ്റർ പിന്നിട്ട് പോകുമ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാർ മുതലുള്ള നമ്മുടെ ഈ യാത്രയിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കണ്ടില്ലെന്ന് നടിച്ചാണ് നമ്മൾ പോകുന്നത്. സമയം വൈകാതെ വട്ടവട എത്തണമല്ലോ. കാര്യം 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നാലോ എന്നൊരു ചിന്തയുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിലൂടെയുള്ള എക്കോ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണാനൊന്നുമില്ലാത്തതുകൊണ്ട് വിവരിക്കാത്തതല്ല കേട്ടോ, പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. അത് പല പല അധ്യായത്തിലൂടെ ആകട്ടെ. ഇടുക്കിയിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ അടുത്ത് കാണുവാണേ ഇപ്പോൾ നമ്മൾ. ജീവിതത്തിന്റെ നേർക്കാഴ്ച, മഞ്ഞത്തും മഴയത്തും വെയിലത്തും മണ്ണിനോട് ചേരുന്ന എപ്പോഴും പ്രകൃതിയെ തൊട്ടുകൊണ്ട് ജീവിക്കുന്നവർ, രാവിലെ വളരെ നേരത്തെ സൂര്യനൊപ്പം ജോലി ചെയ്യുന്ന ഈ മനുഷ്യരെ അറിയാതെ മനസ്സുകൊണ്ട് തൊഴുതുപോകും. കോൺക്രീറ്റ് സൗധങ്ങളുടെ എണ്ണിയാൽ തീരാത്ത നിലകളുടെ മുകളിലിരുന്ന് നമ്മൾ കുടിക്കുന്ന ചായക്കുള്ള കൊളുന്ത് ചാക്ക് കണക്കിന് ഇതിലെ കടന്നു പോകുന്നുണ്ട്. ഷീറ്റുകൾ വലിച്ചു കെട്ടിയ കൊച്ചു കൊച്ചു കടകളിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായുള്ള സകല സാധനങ്ങളും പല വർണ്ണം വിതറിച്ചിരിക്കുന്നുണ്ടേ. ഈ കടകളെല്ലാം ചൂരൽ കൊണ്ടോ തടി കൊണ്ടോ ഒക്കെ ആയിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വഴിയോട് ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ കടകളും ഓരോ ജീവിത യാഥാർത്ഥ്യങ്ങളാണല്ലേ. ഇവിടെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം താമസിക്കാതെ കടന്നു വരുവായിരിക്കും. മഞ്ഞു വകഞ്ഞു മാറ്റി സൂര്യൻ ഇടയ്ക്കൊന്ന് ചിരിക്കുന്നുണ്ടേ. കുണ്ടള ഡാമിന്റെ കാഴ്ച ഒന്നിറങ്ങാൻ തോന്നിപ്പോകും. എല്ലപ്പെട്ടി ഗ്രാസ്ലാൻഡിൽ നിരന്ന് നിന്ന് പുല്ലു തിന്നുന്ന പശുക്കൾ, ഇടയിലൂടെ ഒഴുകുന്ന കൊച്ചരുവി. കൊച്ചരുവി എന്ന് പറയുമ്പോൾ വാക്കു പറയുന്ന അതേ വലിപ്പം തന്നെ കേട്ടോ. ഇടയിലിടയിൽ കാണുന്ന പുൽമേടുകൾ, തേയിലത്തോട്ടം, ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് വീണ്ടും ഉണർവ് തരുന്നതുപോലെ. കാഴ്ചയിൽ മതിമറന്ന് ഒന്നിറങ്ങി നടന്നപ്പോൾ ഒരു സമ്മാനവും കിട്ടിയേട്ടോ, ഒരു തോട്ടപ്പുഴുവിന്റെ കടി. ഇങ്ങോട്ടാണ് പോരുന്നത് എന്ന് പറഞ്ഞപ്പോഴേ സാനിറ്റൈസർ കരുതിക്കോളാൻ പറഞ്ഞ എന്റെ കൂട്ടുകാർക്ക് നന്ദി പറയാതെ വയ്യ. പുഴുവിന്റെ ദേഹത്ത് സാനിറ്റൈസർ അടിക്കാം, അത് വിട്ടുപോകുന്നുണ്ട്. കാര്യം ഒരു ചെറിയ ജീവിയാണെങ്കിലും ദേഹത്ത് കയറിയപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന, ഈ ലയങ്ങളിലൊക്കെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെ ഓർക്കാതിരിക്കുമല്ലേ. ഒരു കൊച്ചു കട കാണുന്നുണ്ടേ, ചായ കുടിച്ചിട്ട് പോകാം. സിനിമകളിൽ മാത്രം ഞാൻ കണ്ട ഗ്രാമങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ. ചുറ്റിനും മലകൾ കൊണ്ട് കോട്ട തീർത്ത ഗ്രാമം, മലഞ്ചെരുവുകളിൽ തേയില, നടുവിൽ തട്ടുതട്ടുകളായി തിരിച്ച കൃഷിയിടം. ചായ കുടിച്ച സ്ഥിതിക്ക് യാത്ര തുടർന്നാലോ. നമ്മൾ ഇരുന്ന കടയുടെ സൈഡിലെ ചെറിയ വഴി ഒരു ലയത്തിലേക്കാ. ലയമെന്ന് പറഞ്ഞാൽ അറിയാമോ, തോട്ടം തൊഴിലാളികൾക്കായി കമ്പനി താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന കെട്ടിടങ്ങൾ. നമ്മുടെ വീടിന്റെ നാലിലൊന്ന് വലിപ്പം പോലും ഇല്ലാത്തവ. ഇതാ കുറച്ചു ദൂരെ ഒരു കോവിൽ കാണുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ തമിഴ്നാടിന്റെ കലർപ്പുള്ള കൊച്ചു കൊച്ചു കോവിലുകൾ വഴിയോരങ്ങളിൽ നിങ്ങളും കണ്ടില്ലേ. ഒന്നിറങ്ങിപ്പോയാൽ അവിടെ നിന്നു പോകും. ദാ ഒരു സഞ്ചി സാധനങ്ങൾ തലയിലും ഒരു വലിയ സഞ്ചി കയ്യിലും പിടിച്ച് ഇടവഴിയിലൂടെ കടന്നുപോകുന്ന ചേച്ചിയും കുഞ്ഞും മനസ്സിൽ പതിഞ്ഞു കേട്ടോ. ദേവികുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭൂരിഭാഗം ആളുകളും തമിഴ്നാട്ടുകാരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ മുൻപ് ചായ കുടിച്ചപ്പോഴും എനിക്കത് തോന്നി. ചെറിയ ഗ്ലാസിൽ കടുപ്പത്തിൽ മധുരം അല്പം അധികമായ ഒരു ചായ, ഒരു തമിഴ്നാടൻ ചായ. നമ്മൾ കഴിഞ്ഞയാഴ്ച

അൽബരി മൗണ്ട് പോയപ്പോൾ പറഞ്ഞില്ലേ എല്ലാം ഫോട്ടോ പോയിന്റുകളാണെന്ന്? എന്നാൽ ഇതെല്ലാം വീഡിയോസ് എടുക്കാനുള്ള മലനിരകൾ. ഈ കാഴ്ച കണ്ണിൽ നിന്നും മറയല്ലേ എന്നോർത്തു പോകും. ഇങ്ങനെ ഓർക്കുന്നതിന് മുൻപ് അതിലും ഭംഗിയുള്ള മലനിരകൾ. പലതിനും വേലി പോലെ വെച്ചിരിക്കുന്ന കൊങ്ങിണി ചെടികൾ വരെ പൂത്തിരിക്കുന്നു. പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവിനെ കുറിച്ച് കവി പറഞ്ഞപ്പോൾ ഈ കാട്ടുപൂക്കൾ ഇത്രയും ഭംഗി തരുമെന്ന് ഓർത്തില്ല അല്ലേ? ഉയരത്തിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുവാണേ. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരത്തിലുള്ള സ്ഥലത്ത് നിന്ന് അതിനും മുകളിൽ ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷനൊക്കെ കാണാം കേട്ടോ അടുത്ത വരവിലാകട്ടെ. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ വണ്ടി ഇങ്ങനെ നീങ്ങി നമ്മൾ എത്തുന്നത് അതിമനോഹരമായ പുൽമേട്ടിലേക്കാണ്. കാട്ടുപോത്തോ മാനോ ആനയോ ഏതെങ്കിലും ഒന്നിനെയെങ്കിലും ദൂരെ നിന്ന് കാണാൻ പറ്റണേ എന്നോർത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതാ കാണുന്നില്ലേ ഒരു ആനക്കൂട്ടം. ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ ഈ ആനക്കൂട്ടം? അച്ഛനും അമ്മയ്ക്കുമൊപ്പം തുള്ളിക്കളിച്ചോടുന്ന കുട്ടിയാന. നമ്മുടെ ഈ നോട്ടം അവരെ ദേഷ്യപ്പെടുത്തുന്നതിന് മുൻപേ നമുക്കങ്ങ് പോയേക്കാം. വീണ്ടും കാട്. ദൂരെ മാനുകളുണ്ട്, പക്ഷേ കാട്ടുപോത്തുകൾ ഒന്നും വരുന്നില്ല. സാരമില്ലല്ലേ, വട്ടവട യാത്രയിൽ വളരെ റെയറായ ആനകളെ കാണാറുള്ളൂ എന്ന്. അത് നമ്മൾ കണ്ടില്ലേ, എനിക്ക് സന്തോഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകുന്നില്ല. പാമ്പാടുംചോല നാഷണൽ പാർക്കിലൂടെ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം മൂന്നാറിനും മൂന്നാറിൽ നിന്ന് അങ്ങോട്ടും യാത്ര അനുവദിക്കില്ല, മറക്കരുത്. കോവിലൂർ ബ്രാഞ്ച് തപാലാപ്പീസ് എന്നൊക്കെ കണ്ടില്ലേ, നമ്മൾ എത്തിയിരിക്കുന്നു വട്ടവടയിൽ. മൂന്നാറിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്തത് നന്നായിന്ന് തോന്നുന്നു. പിന്നീട് ഒരിടത്തും തന്നെ പമ്പ് കണ്ടിട്ടില്ല. വഴിയൊക്കെ അത്യാവശ്യം മോശമായി തുടങ്ങുന്നുണ്ട്. കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമൊക്കെ. ഗ്ലാസ് റൂഫൊക്കെ ഇട്ട് പുറംകാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കട കണ്ടു കേട്ടോ. ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടുന്നാകട്ടെ. ഇവിടെ നിന്നും നല്ല വ്യൂ ആണ്. ഈ താഴെ കാണുന്നതെല്ലാം പച്ചക്കറി കൃഷിയാണല്ലോ. ക്യാരറ്റ്, ബീട്രൂട്ട്, കുറ്റി ബീൻസ്, ഉള്ളി, ക്യാബേജ് തുടങ്ങി അനവധി കൃഷികൾ. ഫ്രൂട്ട്സും ഉണ്ട്. ഒരു ചേച്ചി അതിനെ പരിപാലിച്ച് നടക്കുന്നതും കാണാം. ഒരു തമിഴ്നാടൻ ഗ്രാമത്തിലെത്തിയ പോലെ അല്ലേ.

നമസ്കാരം, എൻ്റെ പേര് ഹരി എന്നാണ്. എൻ്റെ നാട് വട്ടവടയാണ്. വട്ടവട എന്ന ഗ്രാമം പച്ചക്കറികളുടെ കലവറയെന്നാണ് അറിയപ്പെടുന്നത്. ഓണത്തിന് ഉള്ള ഏറ്റവും കൂടുതൽ പച്ചക്കറി ഇവിടെ നിന്നാണ് കേരളത്തിൻ്റെ നാനാഭാഗത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗമാണ് വട്ടവടേനെ. നീലക്കുറിഞ്ചിമാല ദേശമെന്നാണ് അറിയപ്പെടുന്നത്. നീലക്കുറിഞ്ഞി ധാരാളം പൂക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് വട്ടവടയിൽ. ഏകദേശം കുടിയേറി താമസം തുടങ്ങിയിട്ട് 500 വർഷത്തിന് മേലെയാണ്. പഞ്ചപാണ്ഡവന്മാർ യാത്ര ചെയ്യുന്ന സമയത്ത് ആണ് ആദ്യ കുടിയേറ്റം. പിന്നെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലം, മധുര മീനാക്ഷി അമ്പലം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാർ, പൂഞ്ഞാർ രാജാവ്, അങ്ങനെ പല ഘട്ടങ്ങളിലാണ് ഇവിടെ കുടിയേറ്റം വന്നത്. വട്ടവട തൃപ്പൂണിത്തുറ ആസ്ഥാനമായ രാജഭരണ കീഴിൽ വന്നുവിടുന്ന ഒരു പ്രദേശമാണ് വട്ടവട. വേറൊരു സവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ വെളുത്തുള്ളി മുറിവിനും മറ്റൊരു മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി വട്ടവടയിൽ നിന്ന് കൊണ്ടുപോയെന്നൊരു ചരിത്രം കൂടിയുണ്ട്. ഇവിടെ ഒരു ആരാധനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം, വെള്ളം, പ്രകൃതി, ഇതിനെയാണ് പൂജ ചെയ്യുന്നതും ആരാധിക്കുന്നതും. വട്ടവടയിലെ കൃഷി രീതികൾ നാടൻ രീതിയിലുള്ളതാണ്. കളകളും കൊഴുവകളും കലപ്പകളും വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ കീടനാശിനികൾ ഉപയോഗിക്കുന്നതും കുറവാണ്. വട്ടവട വെളുത്തുള്ളിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. മലപ്പൂട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മലപ്പൂടിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളതാണ്. വട്ടവട എന്ന് പറയുന്നത് വട്ടവട, കോവിലൂര്, ചിലന്തിയാർ, കൊട്ടാക്കുമ്പരി, കടവരി എന്ന ഗ്രാമങ്ങൾ ചേർന്നതാണ്.

ഇവിടെ നിന്ന് ട്രക്കിങ്ങിന് പോകാം. അങ്ങനെ ഇവരുടെ ജീപ്പിൽ കയറിയപ്പോഴേ ഒരു കാര്യം മനസ്സിലായി. സ്വന്തം വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഇതിലേ നമ്മുടെ വണ്ടി എടുക്കരുത്. ഇത്രയും വീതി കുറഞ്ഞ വഴിയിലൂടെ ഇവരെങ്ങനെയാണോ കൊണ്ടുപോകുന്നേ, റോഡിന്റെ അരികിലൂടെ വണ്ടിയുടെ ടയർ കറക്റ്റാണോ കടന്നു പോകുന്നതെന്നാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ നോക്കുന്നത്. പിടിച്ചിരിക്കാൻ രണ്ട് കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്നും തോന്നാതിരുന്നില്ല. എതിരെ വരുന്ന വണ്ടിയോടും മനുഷ്യരോടും വരെ ഞങ്ങളൊന്ന് പോയിട്ട് വന്നാൽ പോരെയെന്ന് ചോദിക്കാൻ തോന്നുവാ. ഏതായാലും അവിടെ വന്ന് കടന്നു കിട്ടി അല്ലേ. പേടികൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിലും വഴിയോട് ചേർന്നിരിക്കുന്ന ഈ കൊച്ചു വീടുകളും ജീവിതവും ഒരു

ലോകം പോലെ. ഇനി നമ്മൾ ചിലന്തിയാർ വെള്ളച്ചാട്ടം കാണാൻ പോകുവാണെന്ന് പോയേക്കാല്ലേ. മഴ പെയ്യാൻ വെമ്പി നിൽക്കുന്ന ആകാശമാണ്. കാടും മേടും താണ്ടിയുള്ള നമ്മുടെ യാത്ര. നമ്മുടെ ജീപ്പിന്റെ മുൻപിൽ ഒരു ഓട്ടോ കയറ്റും കയറാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ വണ്ടിയിലുള്ള എല്ലാവരും ചേർന്ന് അല്പം മാറ്റിയെടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെ ആളുകൾക്ക് സഹായമായി ഒന്നോ രണ്ടോ ഓട്ടോയെ ഉള്ളൂവെന്ന്. ഈ വഴിയേയുള്ള യാത്രയിൽ വണ്ടികൾക്കെന്നും പണി വരുമെന്ന്. അതുമല്ല, ഈ കാട്ടിൽ ഒന്നോ രണ്ടോ വീടുകൾക്കായി ആരെ ഓട്ടോ ഓടിക്കാനാണല്ലേ. ഏതായാലും ചീവീടിന്റെ നിലയ്ക്കാത്ത ശബ്ദം കാടിന്റെ ഭീതി ഉണർത്തുന്നുണ്ടേ. ഈ കാടിന്റെ അങ്ങേ മലയിൽ വത്സപ്പെട്ടി ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അവർ താമസിക്കുന്നുണ്ടെന്ന്. നമ്മളെ അങ്ങോട്ട് കടത്തില്ലത്രേ. അവരുടെ ആളുകൾ മാത്രമേ ഈ വഴിക്ക് പോകൂ എന്ന്. ഈ കാട് കടന്ന് അവിടെ ചെന്ന് ലേലു അല്ലൂന്ന് പറയാൻ എനിക്കും താല്പര്യമില്ല. നമുക്ക് ചിലന്തിയാർ വെള്ളച്ചാട്ടം കാണാൻ പോകാം. അതെ, ഈ ചിലന്തിയാർ വെള്ളച്ചാട്ടം കാടിന്റെ ഒത്ത നടുവിലാണെന്ന് തോന്നുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാം. ഇടുങ്ങിയ വഴി, പാറയിൽ ചവിട്ടിയും പിടിച്ചും കാടിന്റെ ഹൃദയത്തെ തൊട്ട പോലെ. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ പണി തീർക്കുന്ന ഒരു ചെക്ക് ഡാമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വെള്ളച്ചാട്ടം അല്പം താഴെയാണെന്ന് അവർ പറയുന്നു. അങ്ങോട്ട് പോകാനും പറ്റില്ലെന്ന്. കൃഷി ആവശ്യങ്ങൾക്കായിരിക്കാം ഈ ചെക്ക് ഡാം പണിതിരിക്കുന്നത്. കൂടാതെ പുലിയുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയും ഇവിടെയുണ്ടേ. ഒരാൾക്ക് ഞെരുങ്ങി ഗുഹയിലൂടെ കടക്കാം കേട്ടോ. ഇപ്പോൾ പുലിയില്ല, പേടിക്കണ്ട. വൈകുന്നേരം ആയപ്പോഴേക്കും കാടിന്റെ ഇരുട്ട് വ്യാപിക്കുന്ന പോലെ. ഇരുട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് കൃഷിയിടങ്ങളിൽ കൂടെ പോകണം. കാട് കടന്നു വന്ന് കണ്ട വ്യൂ പോയിന്റ് മഞ്ഞ് ഒരു കമ്പിളി പോലെ. ദൂരെ കൃഷിയിടങ്ങളും. വട്ടവടയിൽ നിന്ന് മഹാരാജാസിലെ പഠനകാലത്ത് കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ വീടിരിക്കുന്ന സ്ഥലവും നായാട്ട് സിനിമയിലെ പോലീസുകാരായ കഥാപാത്രങ്ങൾ ഓർക്കുന്നില്ലേ, കുഞ്ചാക്കോ ബോബനൊക്കെ അവരൊക്കെ ഒളിച്ചു താമസിച്ച ഗ്രാമവും ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാണാം. ഒരു വട്ടവട അപാരത. ഇനി കൃഷിയിടങ്ങളും അടുത്തു ചെന്ന് കാണാം. ഈ ചെറുവരമ്പിലൂടെ സ്ട്രോബെറി തോട്ടങ്ങളിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമുക്ക് കാണാം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കവർ ചെയ്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഇടയിൽ ദ്വാരമിട്ട ഭാഗങ്ങളിലൊക്കെ സ്ട്രോബെറി നട്ടൊക്കെയാണ് ഇവർ സ്ട്രോബെറിയെ പരിപാലിക്കുന്നത്. അവരിവിടെ തന്നെയായി സ്ട്രോബെറി വിൽക്കുന്നതും. മാത്രമല്ല, ഇതിൽ നിന്നുള്ള അടിപൊളി വൈനും. മുകളിൽ നിന്ന് കണ്ട പല ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളും ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് തോന്നിപ്പോയി. ചെറിയ ചെറിയ പാടങ്ങൾക്ക് ഇത്ര വിസ്തൃതി ഉണ്ടല്ലേ. ചതുരംഗപ്പാറയിൽ നിന്ന് തമിഴ്നാട് വ്യൂ നമ്മൾ കണ്ടതല്ലേ. ഇന്ന് ആ കൃഷിപ്പാടങ്ങളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തല്ലേ, ഓരോ കാഴ്ചകളും ഓരോ ലോകമാണെന്ന് തോന്നും. ഇടുക്കിയുടെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പോലെ ഒരു മായിക പ്രപഞ്ചം മാത്രമല്ല വട്ടവട. ഇത് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ചു ചേർക്കുന്ന സീനറികളാണ്. കാടിന്റെ ഇരുട്ടും ഇരുട്ടിനെ തുളയ്ക്കുന്ന ചീവീടിന്റെ ശബ്ദവും കനമുള്ള മഞ്ഞും യാത്രകളെ ശല്യപ്പെടുത്തി ഇടയിലിടയിൽ സ്വകാര്യം പറയാനെത്തുന്ന മഴയും യൂക്കാലിത്തോട്ടങ്ങൾ വെള്ളം പൂശുന്ന ക്യാൻവാസിൽ മനുഷ്യർ സ്വയം വരച്ചു ചേർക്കുന്ന ചിത്രങ്ങളും. ഇവിടെ നിന്ന് മടങ്ങുന്നത് കണ്ടുതീരാത്ത, പോയി തീരാത്ത, പറഞ്ഞു തീരാത്ത യാത്രകൾ ഇനിയും ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് നമുക്കിവിടേക്ക് വീണ്ടും തിരിച്ചു വരണം. അല്ലേ കൂട്ടുകാരെ, വട്ടവടയുടെ ഹൃദയത്തുടിപ്പ് നമ്മുടെ ചെവിയിൽ താളമിടുന്നത് കേൾക്കണം. ഇനിയും അറിയാനുള്ള വട്ടവടയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് വിട പറയാം. ഇത്രയും നേരം ടൂറിസം ഡയറിയിൽ കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്തത് ഹരിപ്രിയ.

പദ്ധതികൾ ജനനന്മയ്ക്ക്. എൻ പി എസ് അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം

0: പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
1: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 December 22 വിജ്ഞാപന പ്രകാരം 2004 January 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. രണ്ട്, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. മൂന്ന്, 18 to 70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും NPS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 April 30 ആകെ 6,35,43,268 പേരാണ് NPS പദ്ധതിയുടെ ഭാഗമായത്. NPSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NPSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NPS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NPSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP, SP ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് POP SP വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NPS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPSന്റെ ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NPS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NPS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NPS അക്കൗണ്ടിലേക്ക് NPS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
0: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
4: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Union Cabinet has approved the Pradhan Mantri Surya Sarovar Yojana for development of floating solar photovoltaic projects with energy storage systems. Addressing media in New Delhi after the Union Cabinet meeting,

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ.

0: ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: വസിഷ്ഠന്റെ തപോവനത്തിന്റെ പരിശുദ്ധിയെ തുടർന്നും വർണ്ണിക്കുന്നു കാളിദാസൻ. മുനിമാരെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ആശ്രമമൃഗങ്ങളുടെ നിഷ്കളങ്കതയാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം. മുനിഭക്തിമാർ സ്നേഹപൂർവം വിതറിക്കൊടുക്കുന്ന വരിനെല്ലിൻ്റെ ഓഹരി കിട്ടാൻ തിങ്ങിക്കൂടിയ മാനുകൾ ആശ്രമദ്വാരത്തെ ഉപരോധിക്കുന്നു.

പത്നികളോടൊപ്പമാണ് മാമുനിമാർ ആശ്രമത്തിൽ വസിക്കുന്നത്. ഉടജത്തിൻ്റെ കിടാവിളക്കുകളാണ് ഇവർ. തപശ്ചര്യയിൽ ഭർത്താക്കന്മാരെ സഹായിക്കുന്നതും ആശ്രമ പരിസരത്തുള്ള ജീവജാലങ്ങളെ വളർത്തുന്നതുമൊക്കെ ഋഷിഭഗ്നിമാരാണ്. സ്വന്തം പുത്രന്മാരെ പോലെയാണ് ഇവർ മാനികളെ നോക്കുന്നത്. വൈകുന്നേരമാകുമ്പോൾ പാകമായ വനധാന്യങ്ങൾ ഇവർ മൃഗങ്ങൾക്ക് നൽകും. ധാന്യമെടുത്തുകൊണ്ട് വാതിൽക്കൽ വരുന്നതോടെ തങ്ങളുടെ പങ്കുപറ്റുവാൻ മാനികൾ തിക്കിത്തിരക്കും. പുത്രരെ പോലെയാണ് ഋഷിഭഗ്നിമാർ അവയെ വളർത്തുന്നത്. അതുകൊണ്ട് ധാന്യം എല്ലാവർക്കും കിട്ടും. എങ്കിലും പങ്കുപറ്റാനായി മാനികൾ തിക്കിത്തിരക്കും. അത്തരം മാനികൾ നിറഞ്ഞതാണ് വസിഷ്ഠൻ്റെ പർണശാല. ഋഷിഭഗ്നിമാരുടെ പ്രവൃത്തിയാണല്ലോ പറഞ്ഞത്. കന്യകമാരുമുണ്ട് ആശ്രമത്തിൽ, കൗമാരത്തിലെത്തിയവർ മുനികന്യകമാർ. പർണശാലയിലെ ചെടികൾ നനയ്ക്കുന്നത് അവരാണ്. നനച്ച് നീർത്തടത്തിൽ വെള്ളം നിറയുമ്പോൾ അല്പനേരം അവർ മാറി നിൽക്കും. വെള്ളം കുടിക്കാൻ വെമ്പുന്ന ചെറുപക്ഷികൾക്ക് വിശ്വാസത്തോടെ വൃക്ഷച്ചുവട്ടിലേക്ക് വരാൻ വേണ്ടി.

0: ശാകുന്തളം വായിച്ചവർക്ക് പരിചിതമാണ് ഈ രംഗം. ശകുന്തളയും സഹിമാരും പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വൃക്ഷസേചനത്തിലാണല്ലോ. സേകം, സേചനം. ചെടികൾ നനച്ചു കഴിഞ്ഞ് സേകാന്തേ, വെള്ളമൊഴിച്ച് തടം നിറയുമ്പോൾ മുനികന്യകമാർ ഉടൻ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കും. ആലവാലം, വെള്ളം തടുത്തു നിർത്താൻ വേണ്ടി ചെടിയുടെ ചുവട്ടിലുണ്ടാക്കുന്ന തടമാണ് ആലവാലം. വൃക്ഷകം, വലിയ വൃക്ഷങ്ങളല്ല, തൈമരങ്ങൾ, ചെടികൾ. തടത്തിൽ നിറഞ്ഞ അമ്പു പാനം ചെയ്യാൻ കാത്തിരിക്കുന്നു പക്ഷികൾ. അവർക്ക് വിശ്വാസമുണ്ടാകാൻ വേണ്ടി ആണ് മാറി നിൽക്കുന്നത്. ആലവാല അമ്പുപായിനാം വിഹങ്കാനാം വിശ്വാസായ. തടത്തിനടുത്ത് ആള് നിന്നാൽ അടുത്തു വരാൻ ചെറു പക്ഷികൾ പേടിക്കും. അതുകൊണ്ട് കന്യകമാർ മാറി നിൽക്കുന്നു. വിശ്വാസായ വിഹങ്കാനാം. എത്ര ഹൃദ്യമാണ് മുനികുമാരികളുടെ മുൻകരുതൽ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ഒന്ന് പാട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കും.
3: एक प्रकार से PM जय अब गरीबों की जय बन गई है.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഇസേ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ്, തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇസേ തെൻട്രലിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഇന്ന് രാത്രി 10 മണിക്ക് ഇസേ തെൻട്രൽ.

0: സമയം 6 മണി കഴിഞ്ഞ 19:47. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ശ്രുയന്താം പ്രവാചിക നിധിഹി ജാഹ. आदौ मुख्याः वार्ताः. लोकसभायां जन्म मृत्योः पञ्जीकरण संशोधन विधेयकः सर्

0: തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകും.

0: www.gov.in.
1: घर घर सूर्य घर। आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൌരോർജ്ജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് DGP നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം UDF നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി KM ഷാജി. PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ R സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ആർ സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ VV രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു LDF UDF അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ VV രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് June 10 നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചു നാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റ് അടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻമരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
0: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബന്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനിറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 വരെ എൻട്രികൾ സമർപ്പിക്കാം. 2025 സെപ്റ്റംബർ 1 2026 ഓഗസ്റ്റ് 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 ഡിസംബർ 11 മുതൽ 18 വരെയാണ് 31st IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ ടി കെ വിശാൽ, അൻസ ബാബു, രാജേഷ്, രമേശ്, രഷ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും, വാനോളം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാക ഉയർന്നു പാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് ആ രാജ്യത്തിന്റെ കരുത്തും അഭിമാനവുമാണ്. നമ്മുടെ ദേശീയ പതാക കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രധ്വനിയും വിഭജിക്കാനാവാത്ത ഐക്യത്തിന്റെ ഊർജവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ തിളക്കമാർന്ന പ്രതിബിംബവുമാണ്. വാനിൽ പറക്കുന്ന ഓരോ നിമിഷത്തിലും അത് ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല പടർത്തുകയും നാടിനോടുള്ള കടമകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രമുഖ ദേശീയ പ്രചാരണ പരിപാടിയാണ് ഹർ ഘർ തിരംഗ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായി തിരംഗയെ വീടുകളിലേക്ക് കൊണ്ടുവരാനും അഭിമാനത്തോടെ ഉയർത്താനും ഓരോ ഇന്ത്യക്കാരനെയും ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ മഹനീയ ദേശീയ യജ്ഞത്തിലൂടെ ദേശീയ പതാക വെറുമൊരു ഔദ്യോഗിക പ്രതീകം മാത്രമല്ല, മറിച്ച് ഓരോ പൌരന്റെയും ജീവിതത്തോടും ചിന്തകളോടും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ഇന്ത്യൻ പൌരനും സ്വന്തം വീടുകളിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ഇതിലൂടെ പ്രകടമാക്കുകയാണ്. മതം, ഭാഷ, സംസ്കാരം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങളെ ഒരൊറ്റ രാഷ്ട്രമെന്ന ബോധത്തോടെ ഒരുമിപ്പിക്കാനും ഈ പരിപാടിക്ക് കഴിയുന്നു. സ്വാതന്ത്ര്യദിനത്തിലും മറ്റ് ദേശീയ ആഘോഷങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ മൂല്യങ്ങളെ ആദരിക്കുന്ന മനോഭാവം വളർത്തുന്നതിനും ഇത് സഹായകമാണ്. പതാക ഉയർത്തുന്നതിന്റെ നിയമങ്ങളും ബഹുമാനിക്കേണ്ട രീതികളും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതും പ്രധാനമാണ്. കോടിക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർന്നത് ജനങ്ങളിൽ അഭിമാനവും ആവേശവും ഉണർത്തി. സോഷ്യൽ മീഡിയയിലെ സെൽഫി വിത്ത് തിരംഗ ക്യാമ്പയിൻ വഴി ഡിജിറ്റൽ തലത്തിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനും സാധിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹർ ഘർ തിരംഗ പ്രചാരണം രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ വലിയൊരാവേശത്തോടെ ഒന്നിച്ചു ചേർത്തുവെന്ന് മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ യജ്ഞം വൻ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തികഞ്ഞ ആദരവോടെയും അഭിമാനത്തോടെയും നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക വാനോളം ഉയർത്താം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണിത്. അവരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ തിരംഗ ഉയർത്തുന്നതിലൂടെ പൌരന്മാർക്ക് രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കൂടുതൽ ശക്തമാകുന്നു. ഒരു പതാക ഉയർത്തുന്നതിനുമപ്പുറം ദേശസ്നേഹവും പൌരബോധവും ഐക്യവും വാനോളമുയർത്തുന്ന ജനകീയ വികാരമാണ് ഹർ ഘർ തിരംഗ. ഈ പ്രചാരണത്തിലൂടെ ദേശീയ പതാകയുമായുള്ള ജനങ്ങളുടെ ആത്മബന്ധം വളർത്താനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളിൽ ഹർ ഘർ തിരംഗ പരിപാടി വിപുലമായാണ് നടപ്പിലാക്കിയത്. നിരവധി ആളുകൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് ഈ പ്രചാരണത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്യാമ്പയിന് രാജ്യമെമ്പാടും വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും മുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനകളും സ്വയം സഹായ സംഘങ്ങളും വരെ ഇതിന്റെ ഭാഗമാകുന്നു. ദേശസ്നേഹ സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കാൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, വിവിധ സായുധ സേനകൾ എന്നിവയുടെ സജീവ പിന്തുണയുണ്ട്. തിരംഗ എല്ലാവരിലേക്കും എളുപ്പത്തിൽ എത്തിക്കുന്നതിനായി വൻതോതിൽ പതാകകൾ നിർമ്മിക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ പ്രധാന പങ്കാണ് വഹിച്ചത്. വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ അതിവിപുലമായ പരിപാടികളാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി ഹർ ഘർ തിരംഗയിൽ പങ്കാളികളാകാം. ദേശീയ പതാക വീട്ടിൽ ഉയർത്തുന്നത് തിരംഗയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മാത്രമല്ല, രാഷ്ട്രനിർമ്മാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി മാറുന്നു. പതാക ഉയർത്തുന്നതിനൊപ്പം ജനങ്ങൾക്ക് പതാകയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നേടാനുമുള്ള അവസരവുമുണ്ട്. ഒരു രാജ്യം ഒരു സ്വരം എന്ന ആശയത്തിൽ വന്ദേമാതരം മനസ്സിലുണർത്തി അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്തുന്ന പ്രൌഢോജ്വലമായ ഫോട്ടോകളും സെൽഫികളും ഹർ ഘർ തിരംഗ .com പൌരന്മാർക്ക് പങ്കിടാവുന്നതാണ്. തിരംഗ ബൈക്ക് റാലിയിലും തിരംഗ സൈക്കിൾ റാലിയിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള പൌരന്മാരെ ഉൾപ്പെടുത്തി ഇത് ഒരു ജനകേന്ദ്രീകൃത പ്രസ്ഥാനമായി മാറുമ്പോൾ രാഷ്ട്രത്തിന്റെ കരുത്തും മഹത്വവുമാണ് തെളിഞ്ഞുകാണുന്നത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15

മാത്രമേ ഈ ക്വിസിൽ പങ്കെടുക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ദേശീയ പതാകയുടെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കുന്നതിനൊപ്പം യുവാക്കളിൽ ദേശസ്നേഹവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താനും മൈ ഭാരത് പ്ലാറ്റ്ഫോമുമായുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം സഹായിക്കുന്നു. മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കേണ്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ക്വിസിലുള്ളത്. ഭാഷണി സംവിധാനം വഴി പോർട്ടലിൽ ലഭ്യമായ ഏതു ഭാഷയിലും ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ദേശീയ പതാകയുടെ ചരിത്രവും വികാസവും രൂപകൽപ്പന ചെയ്ത പ്രമുഖരുടെ സംഭാവനകൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, ഫ്ളാഗ് കോഡ്, മറ്റ് ദേശീയ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ക്വിസിൽ പങ്കെടുക്കാം. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ യുവാക്കളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്തമുള്ള പൌരബോധവും വളർത്താനാണ് മൈ ഭാരത് ഈ ക്വിസിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ പതാകയുടെ പ്രാധാന്യം ആഘോഷിക്കുന്ന ഈ വിജ്ഞാനപ്രദമായ പരിപാടിയിൽ പങ്കാളികളാകാൻ രാജ്യത്തുടനീളമുള്ള യുവാക്കളെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രം ഓർമ്മിക്കാനും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കാനും ഹർ ഘർ തിരംഗ ഓരോ പൌരനും പ്രചോദനം നൽകുന്നു. ദേശീയ പതാകയെ ബഹുമാനിക്കുകയും അതിന്റെ മാന്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ദേശീയ പതാക ഉയർത്തുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഹർ ഘർ തിരംഗ ദേശീയ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്ന ഒരു സുപ്രധാന ജനകീയ പ്രചാരണമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാകയെ ആദരിക്കുകയും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിൽ ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ പതാകയുമായുള്ള നമ്മുടെ ബന്ധം ഔദ്യോഗിക തലങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വ്യക്തിപരമായി മാറണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം. പൌരന്മാരിൽ രാജ്യസ്നേഹവും ഒരുമയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്ന ശക്തമായൊരു ജനകീയ പ്രസ്ഥാനമാണിത്. ദേശീയ പതാകയെ ആദരിക്കുകയും ദേശീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഹർ ഘർ തിരംഗ എന്ന മുന്നേറ്റത്തിലൂടെ പുതിയ തലമുറയ്ക്ക് ദേശീയ പതാകയുടെ ഗൌരവവും രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ വീരന്മാരുടെ ത്യാഗവും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പതാക വീട്ടിൽ ഉയർത്തുന്നതിലൂടെ പതാകയോടുള്ള വ്യക്തിപരമായ അടുപ്പത്തോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിനായുള്ള കൂട്ടായ പങ്കാളിത്തവും പ്രകടമാക്കപ്പെടുന്നു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്താനും ഇത് ലക്ഷ്യമിടുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ നോഡൽ മന്ത്രാലയം. കഴിഞ്ഞ 4 വർഷത്തെ സജീവ പങ്കാളിത്തത്തിലൂടെ ഹർ ഘർ തിരംഗ മാതൃകാപരമായ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷങ്ങൾ, ദേശീയ നേതാക്കൾക്കുള്ള ആദരം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ ദേശസ്നേഹം മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ഹർ ഘർ തിരംഗ ക്യാമ്പയിനെ നെഞ്ചേറ്റി രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീടുകളിൽ ആവേശപൂർവ്വം ത്രിവർണ പതാക ഉയർത്തും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങളിലും പുരോഗതിയിലും പങ്കാളികളാകുമ്പോൾ ഓരോ പൌരന്റെയും ഹൃദയം ദേശസ്നേഹം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ. തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും വാനോളം.

0: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: ോ ദിനോ ദിനോ

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ

0: ങ്ങളിൽ താപ്പിഞ്ഞ് ആരംഭിക്കാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എന്നതാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ലോകമെമ്പാടുമുള്ള കൃഷിക്ക് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇന്നത്തെ കാലാവസ്ഥാ സവിശേഷതകൾ മുൻപത്തെ പോലെയല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. പണ്ടുകാലത്ത് ഓരോ കൃഷിയും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാറിമറിഞ്ഞ കാലാവസ്ഥയിൽ അതൊന്നും പ്രാവർത്തികമല്ല. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.
1: കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെയും പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് അന്തരീക്ഷാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥ വ്യത്യാസം എന്നത് നോക്കാം. അന്തരീക്ഷാവസ്ഥ എന്നത് ഒരു പ്രത്യേക സ്ഥലത്തെ താപനില, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഹ്രസ്വകാല അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ കാലാവസ്ഥ ഒരു പ്രദേശത്തെ ദീർഘകാല പാറ്റേണുകളും അന്തരീക്ഷാവസ്ഥയുടെ ശരാശരിയും വിവരിക്കുന്നു. ആഗോളം അല്ലെങ്കിൽ പ്രാദേശിക കാലാവസ്ഥ പാറ്റേണുകളിലെ ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ വ്യത്യാസം എന്നത് ഹ്രസ്വകാലത്തേക്കുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് എൽനിനോ ലാൽനിനോ പോലുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ആകാം. കാലാവസ്ഥ വ്യതിയാനം താപനിലയിലെ ഉയർച്ച, സമുദ്രനിരപ്പിന്റെ ഉയർച്ച, കാലാവസ്ഥ പാറ്റേണുകളുടെ മാറ്റം, ജൈവ വൈവിധ്യത്തിലുള്ള ഭീഷണി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ നിയന്ത്രണാതീതമായ വർദ്ധനവ് ആഗോള താപനത്തിന് കാരണമാകുകയും അതുവഴി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. 2022 IPCC 6th മൂല്യനിർണയ റിപ്പോർട്ട് അനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനം വിളകളുടെ വിളവിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയതായി കാണപ്പെടുന്നു. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളായ വനനശീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവ വൻതോതിൽ ഹരിതഗൃഹ വാതകങ്ങൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാലവർഷക്രമത്തിൽ മാറ്റം ഉപജീവനത്തിന്റെയും ആവാസ വ്യവസ്ഥയെയും വളരെയധികം ബാധിക്കുന്നു. അമിതമായ മഴയുടെ കാലഘട്ടങ്ങൾ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ കാലവർഷത്തിൽ ഉണ്ടാകുന്ന കുറവോ കാലതാമസമോ വരൾച്ചയ്ക്ക് നയിക്കാം. ഇത് കൃഷിയെയും ജലസ്രോതസ്സുകളെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കേരളത്തിലെ താപനില കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രമാതീതമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ജാനുവരി മുതൽ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു. കേരളത്തിൽ മാർച്ച് മാസം പലപ്പോഴും വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി ആണ് കണ്ടുവരുന്നത്. കൂടാതെ വായു താപനില ഏറ്റവും ഉയർന്ന താപനില മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും. നൂറ്റാണ്ടിന്റെ മധ്യമത്തോടെ, അതായത് 2050 ഇപ്പോൾ നിരീക്ഷിച്ച താപനിലയേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി വാർഷിക ശരാശരി വർദ്ധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് ബേർസ്റ്റ് അഥവാ ലഘു മേഘസ്ഫോടനം എന്ന് പറയുന്നത്. സഹ്യപർവ്വതത്തിന്റെ ചരിവും ജനസാന്ദ്രതയും ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വീണ്ടും കാണുന്ന ഒരു പ്രതിഭാസമാണ് മിന്നൽ ചുഴലി അഥവാ ഗസ്റ്റ് നാഡോ. ഹ്രസ്വകാല മൈക്രോ സ്കെയിൽ ചുഴലിക്കാറ്റുകളുടെ ആവൃത്തിയും തീവ്രതയും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ഈ കാലാവസ്ഥ സംഭവങ്ങൾ കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഇത് പ്രാദേശിക വൽക്കരിച്ചതിനാൽ കാലാവസ്ഥ ഏജൻസികളുടെ റഡാറുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. മൺസൂൺ കാലത്തെ ഇത്തരം കാലാവസ്ഥ സംഭവങ്ങളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായം പറയുന്നതിന് മുമ്പ് വീഡിയോ ദൃശ്യങ്ങൾ പോലുള്ള ലഭ്യമായ മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിന് പോകേണ്ടതുണ്ട്. ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ തീവ്രതയുള്ള വിഭാഗത്തിലാണ് ഗസ്റ്റ് നാഡകൾ ഉൾപ്പെടുന്നത്. താപനിലയിലെ വർദ്ധനവ് ഗസ്റ്റ് നാഡയുടെ എണ്ണത്തിൽ വർദ്ധനവ് കാരണമാക്കി. മിന്നൽ ചുഴലി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയും നിരവധി വാഴകളും കൗ

ഉൾപ്പെടെയുള്ള മരങ്ങളും രൂക്ഷമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത. കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തിലെ ആർദ്രതയെ സാരമായി ബാധിക്കുന്നു. ആഗോള താപനില ഉയരുമ്പോൾ ഈർപ്പം നിലനിർത്തുവാനുള്ള അന്തരീക്ഷത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു. ഇത് പല പ്രദേശങ്ങളിലും ഉയർന്ന ആർദ്രതയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ താപനില കുറയുന്നതും ആർദ്രത കൂടുന്നതും മിക്ക വിളകളിലെയും രോഗ കീട ആക്രമണം ത്വരിതപ്പെടുത്തുന്നു. വർഷക്കാലത്ത് ആർദ്രത കൂടിയ സാഹചര്യങ്ങളിൽ വിളകൾ കുമിൾ രോഗങ്ങളുടെ സാധ്യത കൂടുന്നു. അതുപോലെ ഉയർന്ന ആർദ്രത നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണത്തിന് കാരണമാകുന്നു. കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാന പഠനങ്ങളിൽ വിളകളുടെ കാലാവസ്ഥ വിള വളർച്ച മാതൃക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത കാലാവസ്ഥ വ്യതിയാന സാഹചര്യങ്ങളിൽ ഹ്രസ്വകാല ഇനങ്ങളായ ജ്യോതിക്കും ഇടത്തരം ഇനമായ ജയയിലും നെല്ലുൽപാദനത്തിൽ കുറവുള്ളതായി കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഭാവിയിലെ അനുകരണങ്ങളിൽ വൈകി നടീലുകളെ അപേക്ഷിച്ച് ആദ്യകാല നടീലുകളിൽ കൂടുതൽ വിളവ് കുറയുന്നു. പുഞ്ചകൃഷി വൈകാൻ സാധ്യത ഉള്ളതിനാൽ ഹ്രസ്വകാല നെല്ലിനമാണ് നല്ലത്. അതുപോലെ ചൂട് കൂടുന്നത് കാരണം നെല്ലിലെ ഉൽപാദനക്ഷമത കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഞ്ചകാലത്ത് നെല്ലിന് പകരം ഇതര വിളകളായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതും നല്ലതാണ്. നെൽച്ചെടി പൂവിടുന്ന സമയത്ത് താപനിലയിലെ വർധനവ് വിപരീതമായി ബാധിക്കുന്നു. ഇത് നെല്ലിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് കതിര് വരുന്ന സമയം മുതൽ മൂപ്പെത്തുന്ന പരുവം വരെ താപനിലയിലെ വർധനവ് വിളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. സാധാരണ കാലയളവിൽ June 5-നും June 20-നും നടീൽ സമയത്ത് ഉയർന്ന വിളവ് ലഭിച്ചു. എന്നാൽ ഭാവിയിൽ ഉയർന്ന വിളവ് പ്രതീക്ഷിക്കുന്നത് July 5, July 20, August 5 നടീലുകളിലാണ്. അതിനാൽ ഭാവിയിൽ കേരളത്തിലെ നെൽകൃഷിയുടെ നടീൽ തീയതി മാറാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ ഗുണമേന്മ കുറയുന്നു. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ കുറയുന്നതായി കാണുന്നു. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ വളർച്ചാ ഘട്ടങ്ങളുടെ ദൈർഘ്യം കുറയുന്നു. മാറിവരുന്ന മഴയുടെ ക്രമം നെല്ലിന്റെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നെല്ലിൽ കതിരിടുന്ന സമയത്തും കതിര് നിരക്കുന്ന സമയങ്ങളിലും രാത്രിയിലും പുലർക്കാലങ്ങളിലുമുള്ള മഴ നെല്ലിനെ കാര്യമായി ബാധിക്കുന്നു. കതിര് നിരക്കുന്ന സമയങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴ നെൽക്കതിരുകൾ ചാഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്നു. ഇതിനായി ഉമ, പ്രത്യാശ, ജയതി, ആതിര, ഗൗരി, വൈറ്റില 6, 7, 8, ഏഴോം, നീരജ, തുലോം എന്നീ ഇനങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം കീടങ്ങളെയും രോഗങ്ങളെയും ബാധിക്കുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും അന്തരീക്ഷ ആർദ്രത ഉയർത്തുന്നു. ഇത് ഇലപ്പുള്ളി, ബ്ലൈറ്റ് തുടങ്ങിയ കുമിൾ രോഗങ്ങളുടെ വ്യാപനത്തെ അനുകൂലിക്കുന്നു. അതേസമയം വരണ്ട കാലാവസ്ഥ മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെയും ചൂർണ പൂപ്പു രോഗവ്യാപനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കാലാവസ്ഥ പ്രേരിത മാറ്റങ്ങൾ വിളവ് കുറയ്ക്കുന്നതിനും കാർഷിക നഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. ഈ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന വിള പരിപാലനം അവലംബിക്കാവുന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം കൃഷിയിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഇടവിള കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇടവിള കൃഷി എന്നാൽ രണ്ടോ അതിലധികമോ വിള ഇനങ്ങൾ അടുത്തടുത്തായി വളർത്തുന്ന സമ്പ്രദായമാണ്. വിള ഇനങ്ങളെ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ പൂർണ്ണമായുള്ള കൃഷിനാശവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും കർഷകർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായി, റബ്ബർ തോട്ടങ്ങൾ കർഷകർക്ക് വാഴ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങളിൽ വാഴ, പയറിനങ്ങൾ, കപ്പ, കൊക്കോ തുടങ്ങിയവയും നടാം. മാറുന്ന കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള കൂടുതൽ സുസ്ഥിരവും പ്രതിരോധ ശേഷിയും ഉള്ളതുമായ കാർഷിക വിളകളെ ഇടവിളയായി വളർത്താം. കാലാവസ്ഥ വ്യതിയാനം പലപ്പോഴും ക്രമരഹിതമായ മഴ പെയ്യുന്നതിലേക്കും നീണ്ടു നിൽക്കുന്ന വരൾച്ചയിലേക്കും നയിക്കുന്നു. പുതയിടുന്നത് ബാഷ്പീകരണം കുറയ്ക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. വരണ്ട കാലാവസ്ഥയിലും വിളകൾക്ക് വേണ്ട മണ്ണിലെ ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കാനും ജലദൗർബല്യമുള്ള സാഹചര്യങ്ങളിൽ വിളകളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിന് ഇത് നിർണായകമാണ്. വൈക്കോൽ, പച്ചില, ഉണങ്ങിയ തെങ്ങോല തുടങ്ങിയവ വിളകളിൽ പുതിയിടാനായി ഉപയോഗിക്കാം. കാലാവസ്ഥ അറിഞ്ഞ് വിള ഇറക്കുക എന്ന് പറയാറുണ്ട്.

0: അതിൽ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ വളരെ അധികം പ്രാധാന്യം നൽകുന്നു. കാലാവസ്ഥ പ്രവചനം വഴി ഒരു പരിധി വരെ വിളനഷ്ടം ഒഴിവാക്കാം. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ നിന്നും കിട്ടുന്നത് മധ്യകാലാടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കാലാവസ്ഥ പഠന വിഭാഗം തയ്യാറാക്കുന്ന കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ എല്ലാ ആഴ്ചയിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തയ്യാറാക്കുന്നു. ഈ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ അന്തരീക്ഷ സ്ഥിതിയെ പറ്റിയുള്ള ലഘുവിവരണവും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനവും അതിനെ അടിസ്ഥാനമാക്കി കൃഷിയിലും മൃഗസംരക്ഷണത്തിലും കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടൽ നടത്തുക, കാറ്റിന്റെ വേഗതയനുസരിച്ച് വാഴത്തോട്ടങ്ങളിൽ ഊന്ന് നൽകുക, കൃഷിയിടങ്ങളിൽ ജലസേചനം തുടങ്ങേണ്ട സമയം, നിർത്തേണ്ട സമയം, കൂടാതെ നെല്ല്, തെങ്ങ്, വാഴ, ജാതി, കുരുമുളക്, പച്ചക്കറികൾ മുതലായ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ കാലാവസ്ഥയ്ക്കനുസൃതമായി കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും അവയുടെ പ്രതിവിധികളും ഇതിൽ കൊടുക്കാറുണ്ട്.
1: കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇതുവരെ പറഞ്ഞു തന്നത് തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. ശ്രദ്ധിക്കൂ.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബെറ്റിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ

0: കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൾനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: റബ്ബർ മരങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റബ്ബർ മരത്തിൽ ആദ്യ വെട്ടുചാൽ ഏതു വശത്ത് തുറക്കണമെന്നതിന് പ്രത്യേക നിബന്ധനകളില്ലെങ്കിലും മരങ്ങൾ നിൽക്കുന്ന വരികൾക്ക് സമാന്തരമായിരുന്നാൽ ടാപ്പിംഗിന് സൗകര്യപ്രദമായിരിക്കും. ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. ടാപ്പിംഗ് തുടങ്ങുന്നതിന് മുൻപ് മരങ്ങളിൽ വെട്ടുചാലും മാർഗരേഖകളും ശരിയായ ഉയരത്തിലും ചെരിവിലും അടയാളപ്പെടുത്തണം. ഇതിനായി 125 സെന്റിമീറ്റർ ഉയരം അടയാളപ്പെടുത്തിയ കനം കുറഞ്ഞ ഒരു റീപ്പർ, വണ്ണമളക്കുന്നതിനുള്ള ടേപ്പ്, ടെംപ്ലേറ്റ്, വരക്കത്തി എന്നിവ ആവശ്യമുണ്ട്. ആദ്യം റീപ്പർ ഉപയോഗിച്ച് ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരം മരത്തിൽ അടയാളപ്പെടുത്തണം. ഈ അടയാളത്തിൽ റീപ്പർ വെച്ച് താഴേക്ക് ഒട്ടുബന്ധം വരെ ലംബമായി വരക്കത്തി ഉപയോഗിച്ച് ഒരു വര വരയ്ക്കണം. മുൻകാനയ്ക്ക് ആധാരം ഈ വരയാണ്. ഇനി മരത്തെ നെടുനീളത്തിൽ 2 തുല്യഭാഗങ്ങളായി തിരിക്കണം. ഇതിനായി മരത്തിൽ നേരത്തെ 125 സെന്റിമീറ്റർ ഉയരമടയാളപ്പെടുത്തിയ ഭാഗത്തെ വണ്ണം അളന്ന് പകുതി വണ്ണം കണക്കാക്കി മറുവശത്ത് മുൻകാന വരയ്ക്ക് എതിർവശത്തായി ഒരു അടയാളമിടണം. അതുപോലെ മരത്തിന്റെ ഒട്ടുബന്ധത്തിന് മുകളിലും മരത്തിന്റെ വണ്ണമളന്ന് മറുവശത്ത് പകുതി വണ്ണം അടയാളപ്പെടുത്തുക. ഇനി മുകളിലും താഴെയുമുള്ള ഈ അടയാളങ്ങളെ റീപ്പർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ലംബമായി ഒരു വര വരയ്ക്കണം. ഈ വര ടാപ്പിംഗ് തുടങ്ങേണ്ട ഉയരത്തിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ അധികം മുകളിലേക്ക് നീട്ടി വരയ്ക്കണം. ഈ വരയാണ് പിൻകാനയ്ക്ക് ആധാരം. വെട്ടുചാലിന്റെ ചെരിവ് കൃത്യമായി നിർണ്ണയിക്കുന്നതിന് 30 ഡിഗ്രി ചെരിവുള്ള ടെംപ്ലേറ്റും മാർഗരേഖകൾ വരയ്ക്കുന്നതിനായി മുനയുള്ള ഒരു വരക്കത്തിയും ഉപയോഗിക്കാം. 125 സെന്റിമീറ്റർ ഉയരത്തിൽ ടെംപ്ലേറ്റിന്റെ ചെരിഞ്ഞ കുറിയ വശം മുൻകാനയോട് ചേർത്ത് വെച്ച ശേഷം ഇടത് മുകളിലേക്ക് മരത്തിൽ ചേർത്ത് പിടിച്ച് പിൻകാന വരെ എത്തിക്കുക. ഈ നിലയിൽ ടെംപ്ലേറ്റ് ഉറപ്പിച്ചു പിടിച്ച് പിൻകാനയിൽ എത്തുന്നതുവരെയുള്ള ദൂരത്തിൽ ടെംപ്ലേറ്റിന്റെ നെടിയ 2 അരികുകളിൽ കൂടിയും നടുക്കുള്ള 3 പുഴികളിൽ കൂടിയും ഇടതുവശം ഉയർന്നും വലതുവശം താഴ്ന്നും നിശ്ചിത ചെരിവിൽ 5 വരകൾ മരത്തിൽ അടയാളപ്പെടുത്തണം. ഇതിൽ ഏറ്റവും മുകളിലത്തെ വരയിലൂടെയാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. അതിന് താഴെയുള്ള വരകളെ ഗൈഡ് ലൈൻസ് അഥവാ മാർഗരേഖകൾ എന്ന് പറയുന്നു. ഈ വരകൾക്ക് സമാന്തരമായി വേണം എപ്പോഴും വെട്ടുചാൽ നിലനിർത്താൻ. മാർഗരേഖകളുമായി ഒത്തുനോക്കുമ്പോൾ വെട്ടുചാലിന്റെ ചെരിവ്, പട്ടയുടെ വിനിയോഗം എന്നിവ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. ഓരോ വർഷവും മരങ്ങളിൽ മാർഗരേഖകൾ അടയാളപ്പെടുത്തിയ ശേഷം വേണം വീണ്ടും ടാപ്പിംഗ് തുടങ്ങാൻ.

നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു.

0: ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഉത്തരം, ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണമെത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം. വണ്ണം കുറഞ്ഞ മരങ്ങളിൽ ടാപ്പ് ചെയ്താൽ ഉൽപാദനം കുറവായിരിക്കും. മാത്രമല്ല, ഇവയിൽ കുറ്റമറ്റ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ പ്രയാസമായതുകൊണ്ട് പുതുപ്പട്ട ശരിയായി വളരുകയുമില്ല. ഒരു തോട്ടത്തിലെ 70% മരങ്ങൾ ആവശ്യത്തിന് വണ്ണമെത്തിയാൽ ടാപ്പിംഗ് തുടങ്ങാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

2027 നീറ്റ് JEE പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികവർഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. 2026 മാർച്ചിലെ

+2 പരീക്ഷയിൽ വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. താൽപ്പര്യമുള്ള പട്ടികവർഗ വിദ്യാർത്ഥികൾ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, രക്ഷിതാവിന്റെ സമ്മതപത്രം, +2 സർട്ടിഫിക്കറ്റ്, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ബന്ധപ്പെട്ട പ്രൊജക്ട് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർമാർക്ക് August 7 5 മണിക്ക് മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-230-4594 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നത്തുകല് അടിമാലി റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇരട്ടയാർ പാലം മുതൽ ഇരട്ടയാർ നോർത്ത് വരെയുള്ള 2 കിലോമീറ്റർ ഭാഗം ഒരു മാസത്തേക്ക് പൂർണ്ണമായും അടച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മേലേച്ചിന്നാർ, തോപ്രാംകുടി, വെട്ടിക്കാമറ്റം എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇരട്ടയാർ നോർത്ത് ശാന്തിഗ്രാം വഴി ഇരട്ടയാർ കട്ടപ്പന വഴിയും കട്ടപ്പനയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇരട്ടയാർ ശാന്തിഗ്രാം ഇരട്ടയാർ

അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് പശു ഔഷധി വിക്രയ കേന്ദ്രം എന്ന പേരിൽ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങാൻ അംഗീകൃത സഹകരണ സംഘങ്ങൾക്കും ക്ഷീര സഹകരണ സംഘങ്ങൾക്കും അവസരം നൽകുന്നു. ബിഫാം ഡിഫാം ഡിഗ്രി യോഗ്യതയുള്ളവരെ കേന്ദ്രങ്ങളിൽ നിയമിക്കണം. കുറഞ്ഞത് 120 ചതുരശ്ര അടിയുള്ള കടമുറി സ്വന്തമായോ വാടകയ്ക്കോ ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റിന്റെ പേരും രജിസ്ട്രേഷൻ വിവരങ്ങളും അപേക്ഷയോടൊപ്പം നൽകണം. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ മരുന്ന് വിൽപ്പന ലൈസൻസും സമർപ്പിക്കണം. അപേക്ഷകൾ ഓൺലൈനായി www.dahd.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസായ 5,000 രൂപ തിരികെ നൽകുന്നതല്ല. ഒരു ബ്ലോക്കിൽ ഒരു പശു ഔഷധി വിക്രയ കേന്ദ്രം മാത്രമേ അനുവദിക്കൂ. കൂടുതൽ മൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ മുൻഗണന നൽകും. നിലവിലെ ആശുപത്രികളോട് ചേർന്ന സ്ഥലമോ കെട്ടിടമോ എഗ്രിമെന്റ് പ്രകാരം സംസ്ഥാന സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ അവയ്ക്ക് മുൻഗണന നൽകും. നാൽപ്പത്തിയഞ്ച് മുതൽ 60 ദിവസം വരെ പ്രായമുള്ളതും തൊടുപുഴ കോലാനി സർക്കാർ ഫാമിൽ വിരിയിച്ച് അംഗീകൃത നഴ്സറികളിൽ വിളയി വളർത്തിയതുമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 6 ഓഗസ്റ്റ് വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ 11 മണി വരെ തൊടുപുഴ മങ്ങാട്ടുകവലയിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ വെച്ച് 130 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447524877 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

ഇടമലക്കുടിയിൽ 1.3 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് യോഗത്തിൽ അറിയിച്ചു. കൂടാതെ ഈ കരാറുകാരന് നൽകാനുള്ള എല്ലാ പേയ്മെന്റുകളും നിർത്തിവെക്കുവാനും യോഗം തീരുമാനിച്ചു. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളിലെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളിലെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായ ഇന്നോവേറ്റർമാരുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സംവദിച്ചു. പ്രാദേശിക അനുഭവം, വ്യക്തിഗത സർഗാത്മകത എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന തലത്തിലെ നൂതനാശയങ്ങൾ സാമൂഹിക ഉന്നമനത്തിന് ഗുണകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടൈക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി.

0: പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: कम्प्लीट एक कॉम्प्रिहेंसिव व्यू लिया जाएगा, स्टेडियम हो, इंफ्रास्ट्रक्चर हो, ट्रेनिंग का प्रोग्राम हो, न्यूट्रिशन प्रोग्राम हो, मेंटोरशिप हो, उन सब के ऊपर एक बहुत केयरफुली क्राफ्टेड प्रोग्राम बनाया गया है. 29,000 करोड़ रुपीस की ये स्कीम है 5 ईयर्स के लिए और ये सीधा वीविन करेगी ओलंपिक, पैरालंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में, उन सब के साथ ये वीविन करेगी.
0: നീതി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച ഇനി ചേരും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാവുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ UPIയും സംയോജിപ്പിച്ചുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇതിലൂടെ മാൽദ്വീപ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ സാധിക്കും. കൂടാതെ മാൽദ്വീപ്സ് കറൻസിയായ റുഫിയ UPI വഴി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യാനും കഴിയുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പൗരകേന്ദ്രീകൃതമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാസൂത്രണത്തിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരാസൂത്രണം സംബന്ധിച്ച പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തിക ഉണർവുള്ള നഗരങ്ങൾ നിർമ്മിക്കുന്നത് പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഈ നിരക്ക് പ്രകാരം മാത്രമേ പലിശ നൽകാനും പാടുള്ളൂ. പുതുക്കിയ നിർദ്ദേശങ്ങൾ 1 ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള ഡ്രഗ്സ് റെഗുലേറ്ററി കോൺക്ലേവ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഇന്നവേഷൻ ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള

0: നൽകുന്നതിനൊപ്പം അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയ അർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗുജറാത്തിലും മധ്യ മഹാരാഷ്ട്രയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, കർണാടക, മാഹി, പഞ്ചാബ്, വടക്കു കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഡാഗോയാണ് പ്രീതിയുടെ എതിരാളി. ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടിയ സീമ കാളിറാമിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. തെക്കൻ ലബനനിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ള സംഘം ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന കേന്ദ്രമായി ഈ തുരങ്ക ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി IDF അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ ഇന്നലെ രാത്രി നാല് നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 28 ആഗോള ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തെക്കുറിച്ചും ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും സംസാരിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കല്ലാർ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമിഷ മൈക്കിളാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ജൂലൈ 28 ആഗോള ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. 1967 ഹെപ്പറ്റൈറ്റിസ്

0: ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ ഡിസ്കവർ ചെയ്ത നോബൽ പുരസ്കാര ജേതാവായ ഡോക്ടർ ബറൂക്ക് ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ ആദ്യമായി വികസിപ്പിച്ചെടുത്തതും അദ്ദേഹമാണ്. എന്താണ് ഈ ദിവസം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ കരൾ എന്ന അവയവത്തിന്റെ സുപ്രധാനമായ സവിശേഷതകളിലേക്ക് ഒരു എത്തിനോട്ടം വേണ്ടതായി തന്നെ വരും. തൊക്ക് കഴിഞ്ഞാൽ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ അവയവം, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണ് ലിവർ കൈകാര്യം ചെയ്യുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ബൈൽ അഥവാ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതും ലിവറാണ്. ശരീര സന്തുലനം നിലനിർത്തുന്നതിനും പോഷണം ശരിയായി നടക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി ശരിയായി പ്രവർത്തിക്കുന്നതിനും എന്നുവേണ്ട ഒട്ടനവധി ജോലികൾ നിർവഹിക്കുന്ന അവയവമാണ് ഏതാണ്ട് 1.5 കിലോയോളം ഭാരം വരുന്ന ഈ ലിവർ. ഗംഭീരമായ റീജനറേഷൻ കപ്പാസിറ്റിയുള്ള ഒരു അവയവമാണ് ലിവർ എന്നത് ഏവർക്കും അറിയാമല്ലോ.
1: എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം? ഇത് വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും. ലിവറിന് വരുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. അവയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൂടാതെ മദ്യപാനം മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അഥവാ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കരളിനുണ്ടാകുന്ന നീർക്കെട്ട്, പിന്നെ വിവിധങ്ങളായ ടോക്സിൻസ് മൂലം കരളിലുണ്ടാകുന്ന നീർക്കെട്ട് എന്നിങ്ങനെ പലവിധേന ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. ഇവയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വെച്ചാൽ അതുമൂലമുണ്ടാകുന്ന ലിവർ ഡാമേജ് ഒരു നിശബ്ദ കൊലയാളിയെ പോലെയാണ് എന്നതാണ്. ക്രോണിക് ലിവർ ഡിസീസിനും സിറോസിസിനും ലിവർ ക്യാൻസറിന് വരെയും കാരണമായേക്കാവുന്ന ഘടകങ്ങൾ ആണിവ. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ച് പറയുകയാണെങ്കിൽ വികസ്വര രാജ്യങ്ങളിലെ ഒരു എൻഡമിക് ആയാണ് ഹെപ്പറ്റൈറ്റിസ് എ അറിയപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായി കാണപ്പെടുന്ന ഒരു അസുഖത്തെയാണ് നമ്മൾ എൻഡമിക് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയൻ രാജ്യങ്ങൾ, അതായത് സിയർ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ഇൻഫെക്ഷൻ കാണപ്പെടുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 100,000 ആളുകളിൽ ഏകദേശം 10 മുതൽ 50 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൺസൂൺ സീസൺ കൂടിയാണല്ലോ, ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഈ രോഗത്തിന് വ്യാപന സാധ്യത കൂടുതലാണ് എന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധ ഉണ്ടായി ലക്ഷണങ്ങൾ തുടങ്ങി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ വിളിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഏറ്റവും സാധാരണമായി ഇവിടെ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധ കൊണ്ട് തന്നെയാണ്. വൈറസ് ബാധയുണ്ടായ ആളുടെ വിസർജ്യത്തിലൂടെ പുറത്തുവരുന്നതിനാൽ ഈ വിസർജ്യ വസ്തുവുമായി ഏതെങ്കിലും രീതിയിൽ ഒരു ജലസ്രോതസ്സിനോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിനോ കലർപ്പ് വരുമ്പോഴാണ് അത് വായിലൂടെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അയാളെ ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിന് 2 ആഴ്ച മുൻപ് മുതൽ മഞ്ഞപ്പിത്തം ഉണ്ടായി 1 ആഴ്ചയ്ക്ക് ശേഷം വരെ രോഗം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാവുന്നതുമാണ്. സീസൺ സ്പെസിഫിക്കായും വിവിധ സ്ഥാപനങ്ങളിലും കോളേജുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ വ്യാപിക്കുന്നത് ഈ ഇ വിഭാഗങ്ങളിലുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. രോഗലക്ഷണങ്ങളോടൊപ്പം തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിലെ അബ്നോർമൽ വാല്യൂസ്, അതായത് സീറം അലനിൻ അമിനോ ട്രാൻസ്ഫറേസ് അഥവാ ALP, അതുപോലെ ഹൈ ബിലിറൂബിൻ വാല്യൂ, ഇതെല്ലാം ഹെപ്പറ്റൈറ്റിസ് എ കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്പെസിഫിക്കായ വൈറൽ ആൻറ്റിജൻസ് മലത്തിലോ പിത്തരസത്തിലോ രക്തത്തിലോ ഒക്കെ കണ്ടെത്തുന്നതും രോഗനിർണയത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ എലൈസ ടെസ്റ്റിലൂടെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെതിരായ ആൻറ്റിബോഡീസ് കൂടെ വേർതിരിച്ചെടുക്കാൻ സാധിച്ചാൽ അത് ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യുന്നതായിട്ടുള്ള ഫൈൻഡിങ്സ് ആണ്. ഇത്രയാണ് ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് ഇയും സമാന രീതിയിൽ പകരുന്നതാണ്, അതായത് മലിനമായ ജലത്തിലൂടെയും മലിനമായ ആഹാരത്തിലൂടെയും അൺസേഫ് ആയിട്ടുള്ള ഫുഡ് സോഴ്സസിൽ നിന്നും വാട്ടർ സോഴ്സസിൽ നിന്നുമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 42 നാനോമീറ്റർ സൈസ് വരുന്ന ഒരു ഡബിൾ ഷെൽഡ് DNA വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടാമിനേറ്റഡ് ആയ ബ്ലഡിലൂടെയാണ് ഇത് പകരുന്നത്. 6 ആഴ്ച മുതൽ 6 മാസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ഇങ്ങനെ പെർസിസ്റ്റൻ്റായിട്ട് ഒരാളിൽ നിലനിന്നുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ തുടരുന്നത് ക്രോണിക്കായ ആക്റ്റീവ് ഹെപ്പറ്റൈറ്റിസിന് കാരണമാവുകയും ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയിലേക്ക് വരെ നയിക്കുന്നതായുമാണ് കാണപ്പെടുന്നത്. ഈ അറിയപ്പെടാതെ പോകുന്നതായിട്ട്, അതായത് കുറേ കാലം ക്രോണിക്കായിട്ടുള്ള ക്യാരിയേഴ്സായി നിലനിൽക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു അസുഖം തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ഇപ്പം 350 മില്യണോളം ആളുകൾ ക്രോണിക് ക്യാരിയേഴ്സായിട്ട് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് 60% മുതൽ 80% വരെയുള്ള പ്രൈമറി ലിവർ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ബാധ. ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ, സിറോസിസ് എന്നിവ വഴിയുള്ള 600,000 മരണങ്ങൾക്ക് ഉത്തരവാദിയാകുന്നതാണ് ഈ വൈറസ്.
1: ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയൊക്കെയാണ്? ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് ആർക്കൊക്കെയാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയ്ക്ക് ഏറ്റവും പ്രോൺ ആയിട്ടുള്ള ആളുകൾ ആരാണ്?

0: അപ്പോൾ ആ ഒരു സസെപ്റ്റബിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വാക്സിനേറ്റഡ് ആയിട്ടിരിക്കേണ്ടവരും അണുബാധ ഏൽക്കാതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തേണ്ടവരുമായിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇതൊരു ബ്ലഡ് ബോൺ ഇൻഫെക്ഷൻ ആയതിനാൽ തന്നെ ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോൺടാക്ട് വരാനിടയുള്ള എല്ലാ കാറ്റഗറി ആളുകളും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സർജൻസ്, അതുപോലെ ഫിസീഷ്യൻസ്, അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് പല കാരണങ്ങളാൽ രക്തമോ അല്ലെങ്കിൽ അനുബന്ധ ഘടകങ്ങളോ സ്വീകരിക്കേണ്ടി വരുന്നവർ, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ലബോറട്ടറി സ്റ്റാഫ്, അതുപോലെ തന്നെ ഹോമോസെക്ഷൽസ്, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ട് ഡ്രഗ് അബ്യൂസേഴ്സ്, സെക്സ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കാരിയർ ആയിട്ടുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, അതുപോലെ സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സ്വീകരിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളെക്കൊണ്ടും ഓൾറെഡി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയവർ എന്നിങ്ങനെയുള്ള എല്ലാവരും തന്നെ സിറോളജിക്കലി സ്ക്രീനിങ് നടത്തേണ്ടതും വാക്സിനേഷൻ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ഗ്രൂപ്പാണ്. അതേസമയം ഈ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടില്ലാത്ത മുതിർന്നവരായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അവർ ഹൈറിസ്ക് ഗ്രൂപ്പിൽ പെട്ടവരാണെങ്കിൽ തീർച്ചയായും ഒരു സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടതാണ്.
1: ഇപ്പം മുതിർന്ന ആൾക്കാർ ചെറുപ്പത്തിലെ ആ വാക്സിൻ എടുത്തിട്ടില്ലായിരിക്കും, അപ്പോൾ അവർക്ക് ഒരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ പോയി എടുക്കേണ്ട ആവശ്യമുണ്ടോ?
0: തീർച്ചയായും അങ്ങനെ അതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി ആവശ്യം വേണ്ടതായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി സ്ക്രീനിങ് നടത്തിയ ശേഷം വാക്സിനേഷൻ എടുക്കുകയാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള.
1: ഡോക്ടർ, ഈ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ അസുഖത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
0: അതായത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കേവലം ഒരു ലക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് ഹെപ്പറ്റൈറ്റിസിൻ്റെ മാത്രമല്ല മറ്റ് പല കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെയും ഒരു ലക്ഷണമായിട്ടാണ് മഞ്ഞപ്പിത്തത്തെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം നമ്മൾ കോമൺലി പറയുന്ന ജോണ്ടിസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു അവസ്ഥ, അതിനകത്ത് കാണുന്നത് ബിലിറൂബിൻ എന്ന കണ്ടൻറ്റ് അത് നോർമൽ അളവിൽ കൂടുതലായി കാണപ്പെടുക, അതായത് ഹൈപ്പർ ബിലിറൂബിനീമിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു കണ്ടീഷനെയാണ്. അതായത് ബിലിറൂബിൻ്റെ അളവ് 3 mg/dL ഉയർന്ന അളവിൽ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് കണ്ണിൽ ഇങ്ങനെ മഞ്ഞ നിറം വരുന്നത്. നമ്മൾ എല്ലാവരും പലർക്കും
1: കണ്ടിട്ടുണ്ട്.
0: ആ ലക്ഷണം ആദ്യം ഡെവലപ്പ് ചെയ്തുകൊള്ളണമെന്നില്ല, പക്ഷേ അങ്ങനെ ആ ലക്ഷണം കണ്ടുവന്നു കഴിയുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ മാത്രമല്ല മറ്റ് പല അസുഖങ്ങളിലും, ബന്ധപ്പെട്ട പല അസുഖങ്ങളിലും മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലക്ഷണം കാണാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മദ്യത്തിൻ്റെ അമിതമായിട്ട് ഉപയോഗം മൂലമുണ്ടാകുന്ന ലിവർ ഡാമേജിൽ അത് സാധാരണമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണിത്. അതുപോലെ തന്നെ ലിവർ കോശങ്ങളെ ബാധിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനോടൊപ്പം തന്നെ സിറോസിസ്, അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്, വിൽസൺസ് ഡിസീസ്, അതുപോലെ മറ്റ് പല ഓട്ടോ ഇമ്മ്യൂണായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയിലും ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ട്യൂമറുകൾ ഉണ്ടെങ്കിലും ഒക്കെ ഈ ലക്ഷണം കാണാം. അപ്പോൾ ഇതൊരു ലക്ഷണം മാത്രമായി മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഹിൻ്റാണ്. നമ്മളിപ്പോൾ കൊളോക്കിയലി പറയുന്ന അല്ലെങ്കിൽ ഒരു ലേമൻ ലാംഗ്വേജിൽ പറയുമ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് എയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത്. കാരണം അതാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതും പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ കണ്ടുവരുന്നതും. അപ്പോൾ ഇങ്ങനെ പനി അതുപോലെ ഛർദി അനുബന്ധ ലക്ഷണങ്ങളോടുകൂടി ഈ മഞ്ഞനിറം കൂടെ കണ്ടു കഴിഞ്ഞാൽ ആളുകളെല്ലാവരും മഞ്ഞപ്പിത്തമാണ് എന്ന് പറയും. അതൊരു ലക്ഷണമാണ്.
1: ഡോക്ടർ, നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസിനെ കൂടുതലായിട്ട് തിരിച്ചറിയുന്നതിന് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചും ഒന്ന് പറയാമോ?
0: ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് നോൺ സ്പെസിഫിക് ആയി കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണുള്ളത്. അതായത് പനി, വിറയൽ, തലവേദന, ക്ഷീണം, അരുചി, ഓക്കാനം വരിക, ഛർദ്ദിക്കുക, അതുപോലെ മൂത്രം കടുത്ത മഞ്ഞ നിറത്തിലാവുക, അങ്ങനെ മഞ്ഞപ്പിത്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഓരോ രീതിയിലും, അതായത് ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണത്തോട് താല്പര്യമില്ലാതിരിക്കുക, ഭക്ഷണം കാണുമ്പോൾ ഛർദ്ദിക്കാനായിട്ട് വരിക, അതല്ലെങ്കിൽ രുചിയില്ലാതിരിക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഏതൊരു വൈറൽ ഡിസീസ് ഉണ്ടാകുന്നതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പനിയും അതിനോട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളും ഈ അസുഖത്തിലും ഉണ്ടാകും. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ലക്ഷണങ്ങൾ. ഇനി ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ആണെങ്കിലും ഇതുപോലെ തന്നെ ഏകദേശം ക്ലിനിക്കൽ പിക്ചർ എല്ലാം സിമിലർ തന്നെയാണ്, മറ്റ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബാധ പോലെ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ കാണുന്നത്. കാര്യം വർഷങ്ങളോളം കാരിയർ സ്റ്റേറ്റിൽ ഇരിക്കുക എന്നുള്ളതും അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് ഉണ്ടായി ലിവർ ക്യാൻസറിലേക്കൊക്കെ എത്തുക എന്നുള്ളതൊക്കെയാണല്ലോ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രത്യേകതകൾ. അപ്പം ലക്ഷണങ്ങളെല്ലാം വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ സിമിലർ ആണെങ്കിലും കുറച്ചുകൂടെ തീവ്രതരമായിട്ടുള്ള രീതിയിലാണ് ബിയിൽ പ്രകടമായിട്ട് വരിക.
1: ഡോക്ടർ, ഇനി നമുക്ക് ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഹെപ്പറ്റൈറ്റിസ് എയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അസുഖ വ്യാപനം നമ്മൾ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക, കാരണം ഇതൊരു ഇൻഫെക്ഷ്യസ് അസുഖമാണല്ലോ, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പേഴ്സണൽ ഹൈജീനും കമ്മ്യൂണിറ്റി ഹൈജീനും പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ വ്യാപനം തടയുന്നതിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. അപ്പം ഈ വിസർജ്യ വസ്തുക്കൾക്കൊന്നും തന്നെ അത് മറ്റ് ആഹാരപദാർത്ഥങ്ങളുമായോ ജലവുമായിട്ടോ ഒന്നും കോണ്ടാക്ട് വരാത്ത രീതിയിൽ സാനിറ്ററി ഡിസ്പോസൽ നടക്കുന്നുണ്ട് എന്നുള്ളത്, അതായത് കൃത്യമായി അത് ഡിസ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആഹാരമോ വെള്ളമോ ഒക്കെ മലിനമാകുന്നത് നമുക്ക് തടയാനാവുള്ളൂ. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പ്രത്യേകിച്ചും ഈ സീസണിൽ, മൺസൂൺ സീസണിൽ

0: തിളപ്പിച്ച് ചെറിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ കൃത്യമായ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് അത് പാലിക്കുക എന്നുള്ളതുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതായത് മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുൻപും കൃത്യമായി സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക.
1: രണ്ടിനും ഒരേ ചികിത്സയാണോ?
0: രണ്ടിനും ഒരേ ചികിത്സയല്ല. അതായത് വാക്സിൻസ് ഉണ്ട്, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതല്ലാതെ ഇപ്പം ഓൾറെഡി ഇമ്മ്യൂണൈസ്ഡ് അല്ലാത്ത ആളുകളാണെങ്കിൽ, അതായത് ഓൾറെഡി വാക്സിനേറ്റഡ് അല്ലാത്ത ആളുകളാണെങ്കിൽ, അവർ സ്ക്രീനിങ് എടുത്തിട്ട് വാക്സിൻ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവരിൽ ചെറിയ രീതിയിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അങ്ങനെ പാസീവായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ വാക്സിനേഷൻ ഷെഡ്യൂളിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതല്ലെങ്കിൽ ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ആ രോഗത്തിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അതായത് നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ഇത് ഈ അസുഖത്തിനാൽ ഇൻഫെക്റ്റഡ് ആവുകയും അതിന് എഗെയിൻസ്റ്റായിട്ടുള്ള ആൻറ്റിബോഡീസ് ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യും. ലോകാരോഗ്യ സംഘടനയൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ലൈഫിൽ ഒരിക്കലും നമ്മളിത് തിരിച്ചറിയാതെ തന്നെ നമുക്ക് ഈ അസുഖം വരികയും അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എയെ സംബന്ധിച്ചിടത്തോളം ഈ അസുഖം വരാനിടയുള്ളവർക്ക്, അതായത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോവേണ്ടതായിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, അങ്ങനെ അസുഖം വരാൻ ചാൻസ് ഉള്ളതായ ആളുകൾക്ക് ഗാമ ഗ്ലോബുലിൻ എന്ന ഒരു ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് മെഷർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻ്ററലി യൂസ് ചെയ്യുന്ന വാക്സിൻസും അവൈലബിൾ ആണ്. അതിനകത്ത് 6 മുതൽ 18 മാസത്തിൻ്റെ ഗ്യാപ്പിൽ 2 ഡോസ് സീരീസ് ആയിട്ടാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ നൽകി വരുന്നത്. അതാണ് എയുടെ ഒരു വാക്സിനേഷൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർഫസ് ആൻറ്റിജൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ HBsAg എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ ഉണ്ടല്ലോ, ആ സർഫസ് ആൻറ്റിജൻ ബേസ്ഡ് ആയിട്ട് പ്ലാസ്മ ഡിറൈവ്ഡ് ഒരു വാക്സിൻ ഉണ്ട്. അതുപോലെ തന്നെ റീകോമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് വാക്സിനും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലൂടെ നവജാത ശിശുക്കളെല്ലാം തന്നെ വാക്സിനേറ്റഡ് ആണ്, അല്ലാത്തവർക്ക് ഈ രീതിയിലുള്ള വാക്സിൻസ് ഉപയോഗിക്കാവുന്നതാണ്. 2007 മുതലാണ് ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന് മുൻപുള്ള കുട്ടികളൊന്നും ന്യൂ ബോൺസ് ഇമ്മ്യൂണൈസ്ഡ് അല്ല, കൊടുക്കുന്നില്ലായിരുന്നില്ല എന്നല്ല, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇമ്മ്യൂണൈസ് പ്രോഗ്രാമിൽ കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 2007 മുതലാണ്. കുറേ പേർക്കുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ ലാക്ടേഷൻ്റെ സമയത്തും ഇത് എടുക്കാമോ എന്നുള്ളതാണ്. അതിനകത്ത് സംശയത്തിനൊന്നും ആവശ്യമില്ല. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗർഭിണികൾക്കാണെങ്കിലും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിലും ഈ വാക്സിൻ എടുക്കാം, അതിന് അവരെ കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല എന്നുള്ളതാണ്, എടുക്കാമെന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ആണെങ്കിലും അതിൻ്റെ വ്യാപന സാധ്യത അധികമായി കാണുന്ന ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹൈ റിസ്ക് ഗ്രൂപ്പിലെ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മുതലായവർ, അവരെല്ലാവരും തന്നെ ഈ വാക്സിൻ എടുക്കേണ്ടവരാണ്.
1: ഇനി ഹെപ്പറ്റൈറ്റിസ് രോഗം വരാതിരിക്കാൻ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അസുഖം വരാതിരിക്കാനും അതുപോലെ തന്നെ വന്നവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും കമ്മ്യൂണിക്കബിലിറ്റി കുറയ്ക്കാനുമുള്ള മെഷേഴ്സ് ആണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ടുള്ള വ്യക്തി ശുചിത്വം പാലിക്കുക, അതുപോലെ കമ്മ്യൂണിറ്റി ഹൈജീനും പാലിക്കുക, അതുപോലെ നമുക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അതുപോലെ നല്ല രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ വാഷ് ചെയ്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അസുഖം വ്യാപനം തടയുന്നത്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനായിട്ട്, ഇപ്പം വിസർജ്യ വസ്തുക്കൾ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ എങ്കിൽ മാത്രമാണ് നമുക്ക് ആഹാരമോ വെള്ളമോ ഒക്കെ മലിനമാകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കും, അത്രയും കാര്യങ്ങളാണ്. ഇനി ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗൗരവമേറിയ വൈറസ് ബാധകളാണല്ലോ ബിയും സിയും. അപ്പോൾ അത് ഇവ രക്തത്തിലൂടെ പകരുന്നത് ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടവർ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ പാർട്ട്നേഴ്സ്, അതുപോലെ അവരുടെ ഹൗസ് ഹോൾഡിൽ വരുന്ന കോണ്ടാക്ട്സ്, അതുപോലെ ഹൈ റിസ്ക് സെക്ഷൽ ബിഹേവിയർ ഉള്ള ആളുകളുണ്ട് അവര്, അതുപോലെ തന്നെ രക്തമോ അനുബന്ധ ഘടകങ്ങളോ കൂടെ കൂടെ നമുക്ക് സ്വീകരിക്കേണ്ടി വരിക റെസിപ്പിയൻസ് ആയവര്, അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അതിനകത്തെ റെസിപ്പിയൻസ്, പിന്നെ HBV ഇൻഫെക്ഷൻ ഒക്യുപ്പേഷണൽ റിസ്ക് ഉള്ളവർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, ഇപ്പോൾ ലാബ് സ്റ്റാഫ് ആവാം അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യൻസ് ആവാം സർജൻസ് ആവാം, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്യുപ്പേഷണലി തന്നെ റിസ്ക് നേരിടുന്നവർ, അതുപോലെ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് എന്നിങ്ങനെയുള്ളവരൊക്കെ തന്നെ ഈ സ്ക്രീനിങ്ങിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കുണ്ടോ ഇല്ലയോ, അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം പ്രൊമോട്ടഡ് ആവുകയാണ്, പക്ഷേ ഈ ലഹരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഈ ഒരു സ്ക്രീനിങ് കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ അധികം നല്ലതായിരിക്കും. കാരണം ഈ ഇഞ്ചക്റ്റിംഗ് ഡ്രഗ് യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, ഇഞ്ചക്റ്റിംഗ് ഡ്രഗ് യൂസേഴ്സിൽ ഈ ബിയുടെയും സിയുടെയും കോൺട്രാക്ഷൻ അത് പകരുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ആ രീതിയിൽ സ്ക്രീൻ ചെയ്ത് നോക്കിയാൽ അറിയാം എത്രയോ അധികം വിദ്യാർത്ഥികൾ തന്നെ ഇതിന് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്.
1: ആയുർവേദത്തിന്റെ വീക്ഷണത്തിൽ അല്ലെ, ആയുർവേദത്തിൽ എങ്ങനെയാണ് കരൾ രോഗത്തെ കാണുന്നത്, അതിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താം?

0: കരൾ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിന്, കരൾ രോഗങ്ങളെ തന്നെയല്ല ഏതൊരു അവയവ സംബന്ധമായിട്ടുള്ള അസുഖത്തിനും ആയുർവേദത്തിന് അതിൻ്റെതായ രീതിയിൽ ആ അസുഖം മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനും, അതുപോലെ ആ അസുഖത്തിൻ്റെ അസുഖം ഉണ്ടാകാനിടയായ ഘടകങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതിനും കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. ആയുർവേദത്തിൻ്റെ ഭാഷയിലാണ് ഇത് കരൾ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. കരളിനെ യകൃത് എന്നാണ് സംസ്കൃത നാമം വരുന്നത്. അപ്പം ഇതിന് ധാതു പോഷണങ്ങൾക്കും അതുപോലെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അത്യന്തം സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന അവയവം എന്ന നിലയിൽ ഈ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെയെല്ലാം കാമല എന്ന ഒരു ടേമിലാണ് അല്ലെങ്കിൽ ആ ഒരു നാമധേയത്തിന് കീഴിലാണ് ഗ്രന്ഥങ്ങളിലെല്ലാം പരാമർശിച്ചിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസിലും അല്ലെങ്കിൽ മറ്റുള്ള കരൾ സംബന്ധമായ അസുഖങ്ങളിൽ പറയുന്ന ത്വക്കിനും കണ്ണിനും മൂത്രത്തിനും മഞ്ഞ നിറം ഏറി വരുന്നത്, അതുപോലെ ശരീരത്തിൽ അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നത്, ദഹനശക്തി കുറയുന്നത്, പ്രത്യേകിച്ച് വിശപ്പില്ലാതെയാകുന്നത് എന്നിങ്ങനെ എല്ലാ ലക്ഷണങ്ങളും തന്നെ ആയുർവേദത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ കേവലം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പരാമർശങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ കരൾ രോഗങ്ങളെ ചികിത്സിക്കുമ്പോൾ അനുബന്ധ അവയവങ്ങളെയും കൂടെ നിരീക്ഷിച്ചുകൊണ്ട്, കാര്യം കരൾ എന്ന് പറയുന്നത് മറ്റ് പല അവയവങ്ങളുടെയും, അതായത് നമ്മളിപ്പം ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അത്രയും അല്ലെങ്കിൽ അതിലേറെയും പ്രാധാന്യം കൊടുക്കേണ്ടതാണ് കരൾ രോഗങ്ങൾ. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള അവയവങ്ങളെ എല്ലാം പ്രവർത്തനങ്ങളെയും കൂടെ വിലയിരുത്തിക്കൊണ്ട് വേണ്ടതായ ലക്ഷണ പഠനങ്ങളും സഹായകമായിട്ടുള്ള ആധുനിക രോഗനിർണയ ഉപാധികളും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവണം അസുഖത്തെ ചികിത്സിക്കേണ്ടത് എന്നുള്ളതാണ് ആയുർവേദ ത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം രോഗിയുടെ ബലം എങ്ങനെയാണ് അതനുസരിച്ച് കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ ഒരു ഫേസ്ഡ് മാനറിൽ നൽകുകയാണ് ചെയ്തു വരുന്നത്. അതിനകത്ത് ഇപ്പം ആധുനിക രോഗനിർണയോപാധികൾ ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് ചില കണ്ടീഷൻസിനെ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് വിവരിച്ചു കൊടുക്കാനും അത്രയും അതിന് ഒരു കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് കിട്ടണം, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും, എന്നാൽ ആയുർവേദത്തിൻ്റെ രീതിയിലൂടെ അതിനെ ചികിത്സിക്കുന്നതിനും ഔഷധങ്ങൾ ഒരു ഫേസ്ഡ് മാനറിൽ കൊടുക്കുന്നതിനുമാണ് ആയുർവേദത്തിൻ്റെ ഒരു മെത്തഡോളജി ഇതുവരെയും ഫോളോ ചെയ്തു വരുന്നത്.
1: ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ മെത്തഡോളജി വെച്ച് അത് കരൾ രോഗത്തിന് ചികിത്സിച്ച ഒരു അനുഭവം ഡോക്ടറിനുണ്ടോ?
0: തീർച്ചയായും. നമ്മൾ ഇവിടെ തേർഡ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന കല്ലാർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഒപിയിൽ വന്ന ഹെപ്പറ്റൈറ്റിസ് എ ബാധിതനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഈയിടെ വന്ന ഒരു പേഷ്യൻ്റാണ്, 19 വയസ്സ് മാത്രമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. പരിപൂർണമായിട്ടും ആയുർവേദ ചികിത്സയിലൂടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളെല്ലാം നോർമലിലേക്ക് വരികയും അതുപോലെ ലക്ഷണങ്ങളെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അവർക്ക് ശരീരം വല്ലാതെ ക്ഷീണിക്കുക, അതുപോലെ പനിക്കുന്നു, നടുവേദനയുണ്ട്, ഛർദിയുണ്ട്, ഇങ്ങനെ ലക്ഷണങ്ങളാണ് അവർ കംപ്ലയിൻ്റ് ചെയ്തത്. അപ്പം കോളേജിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇതിന് സമാന ലക്ഷണങ്ങളോട് കൂടിയിട്ട് ഇതേ ലക്ഷണങ്ങളോട് കൂടിയിട്ട് പല സഹപാഠികളും വൈദ്യസഹായം തേടിയെന്നും ആ വിദ്യാർത്ഥി നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ ആ രോഗിക്ക് വന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലും പ്രകടമായിട്ടുള്ള വ്യത്യാസം വെറും 16 ദിവസങ്ങളുടെ ഔഷധ സേവ കൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കർഷയോടുകൂടിയുള്ള ചികിത്സ നടത്തിയതിൻ്റെ ഫലമായിരുന്നു.
1: ഈ വാക്സിനേഷൻ എടുത്ത ആൾക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ ഹെപ്പറ്റൈറ്റിസ്?
0: ഇല്ല, വാക്സിനേഷൻ എടുത്ത ആൾക്ക് വീണ്ടും വരാനായിട്ടുള്ള സാധ്യതയില്ല. വൺസ് വാക്സിനേറ്റഡ് ആണെങ്കിൽ ഇമ്മ്യൂൺ ആയിരിക്കും.
1: ആയുർവേദ ചികിത്സയിലെ പഥ്യങ്ങളൊക്കെ എടുക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ്?
0: പഥ്യം എന്ന് പറയുന്നത് ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ പഥ്യം എന്നുള്ള ഒരു വാക്കാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. പഥ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പഥ്യം എന്ന് പറയുന്നത് ഒരു രോഗിക്കും അതുപോലെ രോഗാവസ്ഥയ്ക്കും ഹിതമായ കാര്യങ്ങളെയാണ്, അതായത് ഹിതമായതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്യൂട്ടബിൾ ആയത്, അവർക്ക് യോജിക്കുന്നത്. അതേസമയം അപഥ്യം എന്ന് പറയുമ്പോൾ ഒരു രോഗിക്കും അതുപോലെ തന്നെ രോഗാവസ്ഥയ്ക്കും അഹിതമായ കാര്യങ്ങളെയാണ് അപഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും ആയുർവേദ ചികിത്സകരെ സമീപിക്കുന്നതിന് ആളുകൾ വൈമനസ്യം കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പഥ്യാപഥ്യങ്ങളാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് തന്നെ എടുക്കാം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം ബാധിച്ച ഒരാൾ ശീലിക്കേണ്ടതായ ആഹാരങ്ങളും വിഹാരങ്ങളുമാണ് ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന് പഥ്യം എന്ന് പറയുന്നത്. അതേസമയം ഈ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച വ്യക്തി ഒഴിവാക്കേണ്ടതായ ആഹാരങ്ങളും വിഹാരങ്ങളും ഉണ്ടല്ലോ, അതാണ് അതിന് അപഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എളുപ്പം ഭേദമാകുന്നതിനും അതുപോലെ വൈദ്യൻ നിർദ്ദേശിക്കുന്ന ഔഷധങ്ങൾക്ക് പരമാവധി ഫലപ്രാപ്തി ലഭിക്കുന്നതിനും എത്രയും പെട്ടെന്ന് അതായത് വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഒരു രോഗിയെ സഹായിക്കുന്നതാണ് ഈ പഥ്യങ്ങളുടെ ആചരണങ്ങളും അതുപോലെ തന്നെ അപഥ്യങ്ങൾ ഉപേക്ഷിക്കുന്നതും. ഒരേ സമയം പഥ്യങ്ങൾ നമ്മൾ എടുക്കുകയും സ്വീകരിക്കുകയും വേണം, അപഥ്യങ്ങളെ ഉപേക്ഷിക്കുകയും വേണം. അപ്പോൾ അത് നമ്മളെ ഫാസ്റ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സകർ പറയുന്ന റെസ്ട്രിക്ഷൻസിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ സമയത്തിനുള്ളിൽ രോഗവിമുക്തി നേടാമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ആയുർവേദത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. അതായത് കേവലം ഔഷധം മാത്രമല്ല ചികിത്സ എന്നത് മറ്റേതൊരു ചികിത്സാ സമ്പ്രദായത്തെക്കാളും ഉയർത്തിക്കാട്ടുന്നവരാണ് ആയുർവേദ ചികിത്സകർ.
1: അതാണ് ആയുർവേദത്തെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്.
0: തീർച്ചയായും ഒരു പ്രധാന ഘടകം അത് തന്നെയാണ്. അതായത് വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ. അതായത് രോഗത്തിന്റെ കൃത്യമായിട്ടുള്ള ചികിത്സയും പിന്നീട് അസുഖം വരാതിരിക്കാനുള്ള വിധികളും, അതാണ് ആയുർവേദത്തിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം. ഒരു രോഗത്തെ കറക്റ്റ് ചെയ്ത് വരുന്നതോടൊപ്പം തന്നെ അവരിൽ നഷ്ടപ്പെട്ട ശരീരബലം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ തിരിച്ചെടുക്കാനായിട്ട് വേണ്ട മെഷേഴ്സ് കൂടെ, അതിനുള്ള ഉപായങ്ങൾ കൂടെ ആയുർവേദത്തിൽ പറഞ്ഞു കൊടുക്കും. അതിന് രസായന ചികിത്സ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അവയവ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളുടെ ചികിത്സയിൽ ഈ രസായന ചികിത്സയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇപ്പം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങൾ പലതും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹെപ്പറ്റൈറ്റിസ് തന്നെ എടുക്കാം, നമുക്കറിയാം ആ വ്യക്തികൾക്ക് എല്ലാം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണമായിരിക്കും. ഇത്തരം അണുബാധയെല്ലാം മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ രോഗിക്ക് അനുഭവപ്പെടുന്ന അമിതമായിട്ടുള്ള ക്ഷീണം, തളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾക്കെല്ലാം തന്നെ ഫലപ്രദമായ ഔഷധങ്ങൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. അതായത് രോഗിക്ക് നഷ്ടമായ ശരീരബലം വീണ്ടെടുക്കുക, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കുക, ഇതിനെല്ലാം സഹായിക്കുന്ന ഔഷധങ്ങൾ രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥയ്ക്കനുസരിച്ച് നിർവചിക്കാനായിട്ട് ചികിത്സകന് സാധിക്കും. വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള രീതിയിലാണ് ചികിത്സ പോകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ വന്ന ഒരു പേഷ്യന്റിനെ തന്നെ എടുക്കാം, നമ്മൾ പേഷ്യന്റ് എക്സിന് കൊടുത്ത മരുന്നുകൾ അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് പേഷ്യന്റ് വൈക്ക് കൊടുക്കാൻ പറ്റില്ല.
1: ഡോക്ടർ, ഈ കരൾ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സകളൊക്കെ കേൾക്കാറുണ്ടല്ലോ, അതിന്റെ പിന്നാലെ പോകുന്നവരോട് എന്താണ് ഡോക്ടറിന് നിർദ്ദേശിക്കാനുള്ളത്?
0: നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് കീഴാർനെല്ലി. ഇപ്പം കീഴാർനെല്ലി സമൂലം കൽക്കമാക്കിയിട്ട് പാല് ചേർത്തും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കുന്ന രീതികൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെല്ലാം ഒരു ശാസ്ത്രീയമായ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൗരവതരമായിട്ടുള്ള പല അസുഖാവസ്ഥകളിലും ഈ കീഴാർനെല്ലി ഒരു പക്ഷേ യോജിച്ചതായിരിക്കില്ല. കാരണം അത് കേവലം ആ ലക്ഷണത്തെ മാത്രം കണ്ടുകൊണ്ട് ചികിത്സിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അത് കൃത്യമായി തരംതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണോ ചികിത്സിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് അത്രയും അനുയോജ്യമല്ല, ചില മിക്കവാറും പല കണ്ടീഷൻസിലും അത് അനുയോജ്യമല്ല എന്നുള്ളതാണ്.
1: ആഗോള ഹെപ്പറ്റൈറ്റിസ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ?
0: ഈ ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നുള്ളത് തന്നെയല്ല, ബാക്കി ഏത് ദിനാചരണങ്ങളാണെങ്കിലും ആ ആചരണങ്ങളെല്ലാം ആ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ലൈഫിൽ ഒരു പ്രചോദനത്തിന് വേണ്ടി അത് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അതെല്ലാം തന്നെ അതിൻ്റെ പ്രചോദനം, ആ ദിവസങ്ങൾ ആചരിക്കുന്നതിൻ്റെ പ്രചോദനം നമുക്ക് ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ സാധിക്കണം. ഇപ്പം ഹെപ്പറ്റൈറ്റിസിന് ഇത്തരത്തിലൊരു സൈലന്റ് കില്ലറാണ് ഹെപ്പറ്റൈറ്റിസ്, അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഞാൻ പോയി സ്ക്രീനിങ്ങിന് വിധേയനാകണം അല്ലെങ്കിൽ വിധേയമാകണം എന്നുള്ള ആ ഒരു മോട്ടീവ് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ സൈലൻ്റായിട്ട് ഒരു കാരിയർ സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അസുഖബാധിതരിൽ ബഹുഭൂരിപക്ഷവും അത് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ്. പിന്നീട് ഏതെങ്കിലും ഒരു കണ്ടീഷനുമായിട്ട് വരുമ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും നടത്താനായിട്ട് തയ്യാറാവണം. എങ്കിൽ മാത്രമാണ് നേരത്തെ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രീകോഷൻസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം യഥാർത്ഥത്തിൽ ലിവർ ഹെൽത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നടത്തുക, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ വൈറസിൻ്റെ സ്ക്രീനിങ്ങിന് വേണ്ടിയതായ ടെസ്റ്റുകളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാത് കാലഘട്ടത്തിന് യോജിച്ചതായിട്ടുള്ള ഭക്ഷണശീലങ്ങളും മറ്റു വിഹാരങ്ങളും, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, പുറമേ നിന്ന് അണുബാധ ഏൽക്കാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കുക, ശ്രദ്ധയോടുകൂടെ സദാസമയം ആയിരിക്കുക എന്നുള്ളതാണ്.
1: ആഗോള ഹെപ്പറ്റൈറ്റിസ് ദിനത്തെക്കുറിച്ചും ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും കരളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇതുവരെ ആരോഗ്യവേദിയിൽ സംസാരിച്ചത് കല്ലാർ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമിഷ മൈക്കിളാണ്. പുതിയൊരു ആരോഗ്യ വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കേൾക്കാം. നന്ദി. നിർവഹണ സഹായം സെറീന.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പുത്തൻ പാട്ടുകൾ കേൾക്കാം. ആദ്യഗാനം കണിമംഗലം കോവിലകം എന്ന ചിത്രത്തിന് വേണ്ടി സുഹേൽ കോയ രചിച്ച്, ഡോൺ വിൻസൻ, ജാസി ഗിഫ്റ്റ് എന്നിവർ ഇണം പകർന്ന് ജാസി ഗിഫ്റ്റ് പാടിയത്.

ബാലൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് സുഷിൻ ശ്യാം, ഗാനരചന അൻവർ അലി, ഈണം പകർന്നതും സുഷിൻ ശ്യാം.

പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിന് വേണ്ടി വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം, ജേക്സ് ബിജോയ്.

ആട് 3 എന്ന സിനിമയ്ക്ക് വേണ്ടി ഷാൻ റഹ്മാൻ, അനില രാജീവ് എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിൻ്റെ വരികൾ മനു മഞ്ജിത്തിൻ്റേതാണ്. ഈണം പകർന്നത് ഷാൻ റഹ്മാൻ.

അടുത്ത ഗാനം രണ്ടാം മുഖം എന്ന ചിത്രത്തിന് വേണ്ടി നിശാന്ത് കോടമന രചിച്ച് രാജേഷ് ബാബു കെ ശൂരനാട് ഈണം പകർന്ന് മിഥുൻ ജയരാജ് പാടിയത്.

പെണ്ണുകേസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനം പാടിയത് സഞ്ജിത്, ഹെച്ച്, ഇസൈ എന്നിവർ. ഗാനരചന ഗണേഷ്, മലയത്ത്, പൊന്നുമണി. സംഗീതം പാർവതീഷ്, പ്രദീപ്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
1: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് എന്നത് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷണൽ സ്കീം വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ജോലി പരിചയം നൽകുകയും സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ഈ മൂന്ന് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണിത്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം

0: മേയുള്ള സേവനം ബിസിനസ് വ്യവസായ രംഗത്ത് ലഭ്യമാക്കുവാൻ സഹായിക്കുക. ആറ്, തൊഴിലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുമായി ചേർന്നാണ് ശ്രേയസിൻ്റെ പ്രാഥമിക പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എല്ലാ ബിസിനസ് വ്യവസായ സംരംഭങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുവാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, മീഡിയ, മാനേജ്മെൻറ്റ് സേവനങ്ങൾ, ITES, അപ്പാരൽ എന്നീ മേഖലകളിലാണ് ഈ പദ്ധതി പ്രധാനമായും ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാലക്രമത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ മേഖലകൾ ഇതോട് കൂട്ടിച്ചേർക്കും. ശ്രേയസ് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുവാനായി ക്ഷണിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇത് ആരംഭിക്കും. എല്ലാ വർഷവും ഏതാണ്ട് മെയ് മുതലാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ഇതുവഴി ലഭിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരും. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കെസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എസ് എസ് നോബിൾ ഗ്രേഷ്യസ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങും. മരണാനന്തര അവയവദാന പ്രക്രിയ വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭിനന്ദിച്ചു. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം

0: വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാവേലി സ്റ്റോറുകൾ ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ എല്ലാ പ്രധാന നഗരങ്ങളിലും ആരംഭിക്കും. ആദ്യ സ്റ്റോർ എറണാകുളം വൈറ്റിലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ 3 മെഡലുകൾ ഇന്ത്യ ഉറപ്പിച്ചു. അസ്മിത ദേ, ഹർഷ് സിംഗ്, യാമിനി മൌര്യ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഫൈനലിൽ പ്രവേശിച്ചു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മേളയായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാമത് എഡിഷന് ആവേശകരമായ തുടക്കം. നാളെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മാറ്റുരയ്ക്കുന്ന പ്രൊഫഷണൽ വിഭാഗം മത്സരങ്ങൾ നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈഡിസ് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതിനാൽ ഓഗസ്റ്റ് 3-4 തീയതികളിൽ എല്ലാവരും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഗോപി സുന്ദർ, അന്ന കത്രീന എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. ഈ ഗാനം പാടിയത് സച്ചിൻ വാര്യർ, അന്ന കത്രീന എന്നിവർ.

അർദ്ധരാത്രി രൂപം കൊള്ളുന്നു എന്നും ഇന്നത്തെ പ്രപഞ്ചാവസ്ഥ അതേ വർഷം ഡിസംബർ 31 അർദ്ധരാത്രിയോടെ എത്തിപ്പെടുന്നു എന്നും കരുതുന്നു. അതായത് ഒരു സെക്കൻഡ് ഏകദേശം 438 വർഷങ്ങളോട് തുല്യം. ഒരു ദിവസമോ 3.78 കോടി വർഷത്തോട് തുല്യമാണ്. ഇനി ഇതിൻ്റെ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരി 1 മഹാവിസ്ഫോടനം നടന്നുവെന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്കറിയാം എന്താണ് മഹാവിസ്ഫോടനം. അതായത് വളരെ ചൂട് കൂടിയ ഹൈ ഡെൻസിറ്റിയുള്ള ഒരു വലിയ ഗോളം വികസിക്കുകയും പിന്നീടത് തണുക്കുകയും അതിൽ കുറേ ഘട്ടങ്ങൾ, അതായത് 7 ഘട്ടങ്ങളുണ്ടായി. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ സ്റ്റാർസും ഗാലക്സിയും രൂപം കൊണ്ടതെന്നും ഇന്നത്തെ നമ്മുടെ ലോകത്തിലേക്കുള്ള വികാസം പ്രാപിച്ചതെന്നും ആണ് ഈ ബിഗ് ബാങ് തിയറിയിൽ പറയപ്പെടുന്നത്. ഹൈഡ്രജനും ഹീലിയവും ഉണ്ടായതും ഇലക്ട്രോണും പ്രോട്ടോണും ചേർന്ന ന്യൂട്രൽ ആറ്റംസ് ആയതും സ്റ്റാർസ് ഉണ്ടായതും എല്ലാം ഇതിനകത്ത് വരുന്നു. ഇതിനെ ബിഗ് ബാങ് തിയറി എന്നറിയപ്പെടുന്നു. ഫിസിക്കൽ മോഡൽ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്നും ഇതിനെ പറയുന്നു. അപ്പോൾ ജനുവരി 1 മഹാവിസ്ഫോടനം ഉണ്ടായി. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ മെയ് മാസത്തിൽ ആകാശഗംഗ രൂപം കൊള്ളുന്നു. സെപ്റ്റംബർ മാസത്തിലെ ആദ്യവാരം, അതിലെ 1st week സൂര്യനും ഭൂമിയും രൂപം കൊള്ളുന്നു എന്നും ഡിസംബർ 20-30 വരെ സസ്യങ്ങളുടെ ആവിർഭാവം, സസ്യങ്ങൾ പിന്നീട് ഉഭയജീവികൾ. ഉഭയജീവികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. പിന്നീട് സസ്തനികൾ. സസ്തനികളെന്നാൽ അതും നിങ്ങൾക്കറിയാവുന്നതാണല്ലേ മക്കളെ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ. പിന്നെ ഡിനോസറുകൾ എന്ന് പറഞ്ഞാൽ അവ പണ്ടേ ഉണ്ടായതാണ്, ഇപ്പോഴില്ല. ഇപ്പോൾ എക്സ്റ്റിങ്ക്ട് ആയിപ്പോയി, നാമാവശേഷമായിപ്പോയി. പിന്നെ എങ്ങനെ നമുക്കറിയാം? അവയുടെ ഫോസിൽസൊക്കെ കിട്ടിയത് കൊണ്ടാണ് നമുക്കറിയാവുന്നത്. ഇവയ്ക്ക് നാശം സംഭവിച്ച് മുഴുവനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നും പറയുന്നു. പിന്നീട് പ്രൈമേറ്റുകളാണ്. എന്താണ് പ്രൈമേറ്റുകളെന്നറിയാമോ? പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പൊതുപൂർവികർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം പൊതുപൂർവികരെന്ന് പറയുന്നത് പ്രൈമേറ്റുകൾ എന്ന വിഭാഗമാണ്. അങ്ങനെ ഡിസംബർ 20-30 വരെ ഈ സസ്യങ്ങൾ, ഉഭയജീവികൾ മുതലായവ ഉണ്ടായി എന്നും ഡിസംബർ 31 രാത്രി 11:52 നമ്മളാകുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ആധുനിക മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മനുഷ്യരുടെ സകല എഴുത്തുപരമായ ചരിത്രവും ഈ കോസ്മിക് വർഷത്തിലെ ഒടുവിലത്തെ ചില സെക്കൻഡുകളിലാണ് സംഭവിച്ചത്. ഈ താരതമ്യം മനുഷ്യരാശിയുടെ കാലശേഷി പ്രപഞ്ചത്തിൻ്റെ അളവിൽ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കുന്നതിനായി രൂപപ്പെടുത്തിയതാണ്. ഇനി നിങ്ങളൊക്കെ നന്നായി വായിക്കുന്ന കുട്ടികളല്ലേ, മലയാളത്തിൽ കൂടുതൽ വിശദമായ വായനകളും പ്രിന്റ് ചെയ്യാവുന്ന രൂപത്തിലും ലൂക്ക സയൻസ് പോർട്ടൽ എന്ന് നിങ്ങൾ കേട്ട് കാണും. അതിൽ കോസ്മിക് കലണ്ടർ എന്ന ലേഖനമുണ്ട്. അത് വളരെ മികച്ചതാണ്. നിങ്ങൾ അതൊക്കെ വായിക്കണം. വായന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഈ കാലഘട്ടത്തിൽ പോലും. ശാസ്ത്രവിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന മലയാള വീഡിയോകളും ശംഭുപ്രസാദ്, നിധിൻ രാമചന്ദ്രൻ തുടങ്ങിയവരുടെ വീഡിയോകളും ഈ വിഷയം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. കോസ്മിക് കലണ്ടർ പ്രകാരം മനുഷ്യ ചരിത്രം വളരെ ചെറുതായ സമയ ഇടവേളയിലാണ് ഒതുങ്ങുന്നത്. എല്ലാ സംഭവങ്ങളും ഒരു വർഷത്തിലേക്ക് ചുരുക്കിയാൽ മനുഷ്യൻ്റെ ആവിർഭാവം ഡിസംബർ 31 രാത്രി 11:52 സംഭവിക്കുന്നതെന്ന് കാണാം. ഇനി മനുഷ്യൻ്റെ സ്ഥാനം നമുക്ക് കണ്ടുകൂടെ. ഡിസംബർ 30 മനുഷ്യപൂർവികർ എന്ന് പറയും.

എന്ന പ്രൈമേറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഡിസംബർ 31 ഉച്ചയ്ക്ക് 2.24 മനുഷ്യനും ചിമ്പാൻസിയും ഗൊറിലയും ഉൾപ്പെടുന്ന പൊതുപൂർവികർ ഉണ്ടാവുന്നു. ഇവരുടെയൊക്കെ മുകളിലാണ് പ്രൈമേറ്റുകൾ കേട്ടോ. പിന്നീട് രാത്രി 9:25 ഹോമോ ഇറക്റ്റസ് പ്രത്യക്ഷപ്പെടുന്നു. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ, ഹോമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് പറയുന്നത്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടത്. ഇറക്റ്റസ് എന്ന് പറഞ്ഞാലോ, അതുവരെ നാലുകാലിൽ നടന്നിരുന്ന ഈ പറഞ്ഞ പ്രൈമേറ്റുകളിൽ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന തരത്തിലെത്തുന്നതാണ് ഹോമോ ഇറക്റ്റസ്. പിന്നീട് 11:44 തീയുടെ ഉപയോഗം കണ്ടെത്തുന്നു. തീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചു കാണും അല്ലേ. 11:52 ആധുനിക മനുഷ്യൻ, അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ എഴുത്തുപരമായ ചരിത്രം കലണ്ടർ തീരാൻ, അതായത് കോസ്മിക് കലണ്ടർ തീരാൻ വെറും 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. മനസ്സിലായോ? ഓർത്തു നോക്കുക, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് അല്ലേ, 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ. അതായത് എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും പുരാതന സാമ്രാജ്യങ്ങളും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മുഴുവൻ എഴുതപ്പെട്ട ചരിത്രവും പ്രപഞ്ചത്തിൻ്റെ 1 വർഷ ദൈർഘ്യത്തിൽ അവസാന സെക്കൻഡുകളിൽ മാത്രമാണ് സംഭവിച്ചത്. ഇത് പ്രപഞ്ചത്തിൻ്റെ അളവിൽ മനുഷ്യരാശിയുടെ ചരിത്രം എത്ര ചെറുതാണെന്ന് കാണിക്കുന്നു. 13.8 ബില്യൺ പ്രപഞ്ച ചരിത്രം വെറും 1 വർഷത്തിലാക്കി ചുരുക്കിയാൽ മനുഷ്യൻ ജീവിച്ച കാലം അവസാനത്തെ 8 മിനിറ്റിലാണ്. എഴുതിയ ചരിത്രമോ അവസാനത്തെ സെക്കൻഡിലും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാം ഉണ്ടായതും നമുക്കുണ്ടായ വികാസങ്ങളും പുരോഗതിയും എത്ര ചെറുതാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. ഇത് ഒരു സാങ്കല്പിക കലണ്ടറാണ്. ഇനി പ്രൈമേറ്റുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? അതായത് കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, ലീമറുകൾ, ടാർസിയർ, ലോറിസുകൾ തുടങ്ങിയവ ചേർന്ന ഒരു ശ്രേണിയാണ് പ്രൈമേറ്റുകളെന്ന് പറഞ്ഞാൽ. മനുഷ്യരും ഈ ഗ്രൂപ്പിൽ പെടുന്നു. ഇതിൽ നിരവധി 300-ൽ അധികം സ്പീഷീസുകൾ ഉൾപ്പെടുന്നു. സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ. പ്രൈമേറ്റുകൾക്ക് മിക്കവാറും മരങ്ങളിൽ ജീവിക്കാൻ സുഖകരമായ പ്രകടനങ്ങളിൽ അവയ്ക്ക് മരങ്ങളിൽ കടന്നു പിടിക്കാൻ കഴിയുന്ന കൈവിരലുകളുണ്ട്. കൂടാതെ തള്ളവിരലിനോട് മറ്റു വിരലുകൾക്ക് സമ്മുഖമാക്കാൻ കഴിയുന്ന കഴിവ് ആർക്കാണ്? അത് ഈ പറഞ്ഞ പ്രൈമേറ്റുകൾക്കുണ്ട്. 2 കണ്ണുകളും മുൻവശത്തുള്ളതിനാൽ സ്റ്റീരിയോസ്കോപ്പിക് കാഴ്ചയും ത്രിമാന കാഴ്ചയും കളർ വിഷനും തലച്ചോറിൻ്റെ വലിപ്പം മറ്റ് സസ്തനികളേക്കാൾ കൂടുതലുമാണ്. മനുഷ്യൻ അറിവിലൂടെ അവൻ്റെ ബുദ്ധിയും സാമൂഹിക പെരുമാറ്റവും മനസ്സിലാക്കാനും മനുഷ്യന് കഴിയുന്നു. മനുഷ്യനും ആൾക്കുരങ്ങും ഒരേ കുടുംബമാണ്. അത് ഹോമിനിഡെ എന്ന കുടുംബത്തിൽപ്പെടുന്നു. ഇത് നിങ്ങളുടെ എക്സ്ട്രാ അറിവിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ബിഗ് ബാങ് തിയറിയിലൂടെ 7 ഘട്ടങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ, ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരുകൾ എന്നാൽ, 1-ാമത്തേത് സിംഗുലാരിറ്റി എന്ന് വിശ്വം ഒരേ ബിന്ദുവിലായിരുന്നു എന്ന്, അതിൽ നിന്നുള്ള ഉത്ഭവം ഈ സിംഗുലാരിറ്റിയിലുള്ളതാണ്. 2-ാമത്തേത് ഇൻഫ്ലേഷൻ ഘട്ടം, ആധുനിക വേഗത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ വികാസമാണത്. 3-ാമത്തേത് അടിസ്ഥാന കണങ്ങളുടെ ഉൽപ്പത്തിയാണ്. ക്വാർക്ക്, ഇലക്ട്രോൺ മുതലായ പ്രാഥമിക കണങ്ങൾ രൂപം കൊള്ളുന്നു. 4-ാമത്തേതോ ഹാഡ്രോൺ എറ, അതിൽ ക്വാർക്കുകൾ ചേർന്ന് പ്രോട്ടോൺ ന്യൂട്രോൺ, നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ഈ പ്രോട്ടോണും ന്യൂട്രോണും തുടങ്ങി ഹാഡ്രോൺ എന്ന പുതിയ കണങ്ങൾ ഉണ്ടാവുന്നു. 5-ാമത്തേത് ന്യൂക്ലിയോസിന്തസിസ്, അപ്പോഴാണ് ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ ലഘു

0: ഫലകങ്ങൾ രൂപം കൊണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പ്രകാശം കടന്നു പോകാൻ ആരംഭിക്കുന്നു, പ്രപഞ്ചം ദൃശ്യരൂപമെടുക്കുന്നു. ഇതാണ് ആറാമത്തെ ഘട്ടം. ഈ ഏഴാമത്തെ ഘട്ടത്തിൽ ഗാലക്സികൾ, നക്ഷത്രങ്ങളുടെ രൂപകൽപ്പന എന്നീ ഘട്ടങ്ങൾ ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ വലുതും വൈവിധ്യവും നിർവചിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോസ്മിക് കലണ്ടർ എന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: കോസ്മിക് കലണ്ടർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂൾ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് KJ ബീനാമോൾ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരക്ഷരം, അനേകം വികാരങ്ങൾ, ഒരുപിടി അനശ്വരമായ ഒരുപിടി ഗാനങ്ങൾ. ഇന്ന് നമ്മുടെ സംഗീതയാത്ര ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ്. കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഈ ഗാനങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഓർമ്മകൾ സമ്മാനിക്കുന്നവയാണ്. മധുരമാർന്ന ഈ സംഗീത വിരുന്നിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യ ഗാനം താളം, മനസ്സിൻ്റെ താളം എന്ന ചിത്രത്തിന് വേണ്ടി മാധുരിയും സംഘവും പാടിയത്. ഗാനരചന ദേവദാസ്, സംഗീതം ജി ദേവരാജൻ.

നീയത്ര ധന്യ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തൂവൽ കൊട്ടാരം. ഈ ഗാനത്തിൻ്റെ വരികൾ കൈതപ്രത്തിൻ്റേതാണ്, ഈണം പകർന്നത് ജോൺസൺ.

അടുത്ത ഗാനം നീലത്താമര എന്ന ചിത്രത്തിന് വേണ്ടി വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഭാഷകൾ പലതാണെങ്കിലും സംഗീതത്തിന് അതിരുകളില്ല. ഹൃദയത്തെ തൊടുന്ന ഈണങ്ങളും കാലത്തെ അതിജീവിച്ച വരികളും ചേർന്ന തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുടെ മധുര ലോകത്തേക്ക് ഏവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു.

ഇസേ തെണ്ടലിൽ ഇന്നാദ്യം മൂന്നാറിൽ നിന്നും സുഗുണ റാണി മകൻ ആരവ് ഋത്വിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനമാണ്. ഗില്ലി എന്ന ചിത്രത്തിലെ അപ്പടിപ്പോട് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം പാടിയത് കൃഷ്ണകുമാർ, അനുരാധ ശ്രീറാം എന്നിവരാണ്. ഗാനരചന പാ വിജയ്, സംഗീതം വിദ്യാസാഗർ.

20 ഏക്കറിൽ നിന്നും മഞ്ജു അപ്പുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനമാണ് ഇനി. മറുപടിയും എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ഈണം പകർന്ന് ആസയധികം വെച്ച് എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം പാടിയത് എസ് ജാനകിയാണ്. ഗാനരചന രവിഭാരതി.

ഓൾ ഇൻ ഓൾ അഴുക രാജ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, ശ്രീവർദ്ധിനി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. നാം മുത്തുകുമാർ രചിച്ച് എസ് തമാൻ ഈണം പകർന്ന ഈ ഗാനം തൃപ്പൂണിത്തുറയിൽ നിന്നും വൈഷ്ണവി എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

പ്രിയമുടൻ എന്ന ചിത്രത്തിന് വേണ്ടി ദേവ ഈണം നൽകിയ ഒരു ഗാനമാണ് ഇനി. ഹരിഹരൻ പാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടത് ഇളവോർ നിന്നും സിമി ലിബു. ഈ ഗാനത്തിൻ്റെ വരികൾ അറിവുമതിയുടേതാണ്.

ചേരാനല്ലൂരിൽ നിന്നും ഇസ ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം കേൾക്കാം. അരങ്ങേറ്റ വേളൈ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, ഉമാരമണൻ എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

വാലി ഇളയരാജ കൂട്ടുകെട്ടിൽ പറയുന്ന മറ്റൊരു ഗാനം കേൾക്കാം. വണ്ണ വണ്ണ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഇളനെഞ്ചേവ എന്ന് തുടങ്ങുന്ന ഗാനം. ആവശ്യപ്പെട്ടത് ജിഷ ജോൺസൺ, തിരുമുപ്പം.

തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നിഴൽകൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഇത് ഒരു പൊന്മാലെ പൊഴുത് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ വൈരമുത്തുവിൻ്റേതാണ്, ഈണം പകർന്നത് ഇളയരാജ.

രാജു തുറവൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിന് വേണ്ടി മലേഷ്യ വാസുദേവൻ പാടിയത്. ഈ ഗാനത്തിന് ഈണം പകർന്നത് ഇളയരാജ.

ദേവികുളത്ത് നിന്നും വീണ ഹസ്ബൻഡ് രാമചന്ദ്രന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം കേൾക്കാം. ധർമ്മത്തിൻ തലൈവൻ എന്ന ചിത്രത്തിലെ തെന്മധുരൈ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല, മലേഷ്യ വാസുദേവൻ എന്നിവർ. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

ചിന്നമാപ്പിളൈ എന്ന ചിത്രത്തിന് വേണ്ടി വാലി രചിച്ച് ഇളയരാജ ഇണം പകർന്ന് മനോ എസ് ജാനകി എന്നിവർ പാടിയ കാതോരം ലോലാക്ക് എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ.

ഗാനം കേൾക്കാം. മീര എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്. ഗാനശില്പികൾ വാലി, ഇളയരാജ.

നെടുങ്കണ്ടത്ത് നിന്നും ആകാശ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എസ് എ രാജ്കുമാർ.